ആധുനിക കേരളത്തിൻ്റെ ആത്മീയ ശില്പിയാണ് ശ്രീനാരായണ ഗുരു. ആത്മീയ പ്രബോധകൻ മാത്രമായിരുന്നില്ല ഗുരുദേവൻ. ഭൗതിക മാറ്റവും സാമൂഹിക നവോത്ഥാനവും ഉണ്ടായാൽ മാത്രമേ ആത്മീയത നിറം തെളിഞ്ഞു വിളങ്ങൂ എന്ന് അദ്ദേഹം ദർശിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതും പുലപ്പേടി, മണ്ണാപ്പേടി, കുരുതി തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തിച്ചതും. അനാചാരങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിലൂടെ ഒരു ജനതയെ സാംസ്കാരിക നവോത്ഥാനത്തിലേക്ക് ഗുരുദേവൻ കൈപിടിച്ചു നടത്തി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ഗുരുദേവൻ അർത്ഥവത്തായിട്ടാണ് പ്രഖ്യാപിച്ചത്. അറിവിലൂടെ അജ്ഞാനം നീങ്ങുമ്പോഴാണ് സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഒരാൾക്ക് ബോധം ജനിക്കുക. ഒരാൾ ക്രമേണ ഒരു സമൂഹമാകുമെന്ന് ഗുരുദേവൻ ഊഹിച്ചു. ഭൗതിക നവോത്ഥാനവും ആത്മീയ നവോത്ഥാനവും ഒന്നിച്ചു പോകേണ്ടതാണെന്ന് ഗുരുദേവന് തോന്നി. ഭൗതികനായ ഒരു ശാസ്ത്രജ്ഞനെപ്പോലെയായിരുന്നു ഗുരു. ഏത് കാര്യവും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിർത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ജാതി വ്യവസ്ഥ കേവലം മനുഷ്യൻ ഉണ്ടാക്കിയത് മാത്രം, അത് തച്ചുടുക്കുമ്പോഴാണ് മനുഷ്യൻ മാനവനായി മാറുന്നത്. ഗുരുദേവൻ സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ ഈ ഭൗതിക ഗുണമായിരുന്നു കണ്ടിരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശത്തിൻ്റെ പൊരുളും അതുതന്നെ. ചിന്തയിൽ ബന്ധിതനും ആത്മജ്ഞാനത്തിൽ നിറകുടവുമായ ശ്രീനാരായണ ഗുരു അവധൂതനായി സഞ്ചരിച്ചു. സഞ്ചാരം പല വഴികളിലേക്ക് നീണ്ടു. ലഭിക്കുന്നത് കൊണ്ട് തൃപ്തനായി. ആരെയും ധിക്കരിക്കില്ല, ഞാൻ എന്ന് ഉപയോഗിക്കുകയില്ല, ഒന്നിലും നിർബന്ധമില്ല. എവിടെയും കിടന്നുറങ്ങും. കയ്യിലൊരു നീണ്ട വടി, ഒരു കരത്തിൽ പാത്രം. ഇങ്ങനെ സഞ്ചരിച്ച ഗുരുദേവൻ അൾപാർപ്പില്ലാത്ത പല സ്ഥലങ്ങളിലും അന്തിയുറങ്ങി. സ്വയം അറിയാനുള്ള യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ ഉൾവിളി മുഴങ്ങി. ഗുരുദേവനിൽ ആത്മീയ ചൈതന്യം പ്രകാശിച്ചു, ഭൗതികത മങ്ങി. ജാതിഭേദമില്ലാതെ ആർക്കും പ്രവേശിക്കാം എന്ന് അരുവിപ്പുറത്ത് ഗുരുദേവൻ കുറിച്ചിട്ടപ്പോൾ അത് സർവമതശാലയായി തീരുകയായിരുന്നു. ഓരോ ക്ഷേത്രത്തിനോടൊപ്പവും പള്ളിക്കൂടങ്ങളും സ്ഥാപിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ആ വളർച്ച സംഘടനയുടെ തലത്തിലായി. കേരളത്തെ ആത്മീയമായും ഭൗതികമായും നയിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു. ചരിത്രപരമായി ആ കാലഘട്ടം ഗുരുദേവനെ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു. ഏവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം ലഭിക്കുക എന്നത് നിസ്സാരമല്ല. കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കുകയും കാലഘട്ടത്തെ തന്നോടൊപ്പം നിർത്തുകയും ചെയ്ത കർമ്മയോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കും ഉയർച്ചയ്ക്കും അത്യന്താപ

0: ഇപ്പോൾ കേട്ട പ്രഭാത ചിന്തയാണ്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം കേൾക്കാം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ കേൾക്കാം കൈതപ്രത്തിന്റെ അമ്മ എന്ന കവിത, ആലപിക്കുന്നത് രാധ ടീച്ചർ. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം, 6:45 പ്രാദേശിക വാർത്തകളാണ്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം, ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലേയം, 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ, 7:35 കാവ്യസൗരഭം അവതരണം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി. തുടർന്ന് ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു രാമചന്ദ്രൻ മാസ്റ്റർ. 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 കായികം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്, 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം. തുടർന്ന് ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു രാമചന്ദ്രൻ മാസ്റ്റർ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം കേൾക്കാം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ അറ്റ് സ്കൂൾ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ,

കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ കവിത അമ്മ, ആലപിക്കുന്നത് രാധ ടീച്ചർ.

0: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അമ്മ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രാധ ടീച്ചർ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു. കാവ്യധാര.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ.

0: ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
2: ഇന്ന് ഓഗസ്റ്റ് 28 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 28 വർഷത്തിലെ 240th ദിനമാണ്. ഓഗസ്റ്റ് 28 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. BC 30 ടോളമി വംശത്തിലെ അവസാന ഫറോവയായ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തതെന്ന് കരുതപ്പെടുന്നു. 1789 വില്യം ഹെർഷൽ ശനിയുടെ ഉപഗ്രഹമായ എൻസലൻസ് കണ്ടുപിടിച്ചു. 1845 പ്രശസ്ത സയൻസ് മാസികയായ സയന്റിഫിക് അമേരിക്കയിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1884 ടൊർണാഡോയുടെ നിലവിലത്തെ ആദ്യ ഫോട്ടോ USAയിലെ സൗത്ത് ഡാക്കോട്ടയിൽ നിന്ന് എടുത്തു. 1904 ഇന്ത്യയിലെ ആദ്യത്തെ കാർ റാലി കൊൽക്കത്ത മുതൽ ബാരക്പൂർ വരെ നടന്നത്. 1937 ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ നിലവിൽ വന്നു. 1963 മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ പ്രശസ്തമായ എനിക്കും ഒരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം അരങ്ങേറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന പാലം വാഷിംഗ്ടണിലെ എവർഗ്രീൻ പോയിന്റ് ബ്രിഡ്ജ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 1986 ഭാഗ്യശ്രീ സേഥ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ നോം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി. 2014 ജൻധൻ യോജന പദ്ധതി ആരംഭിച്ചു. 2016 ഓക്സിജനിൽ പറക്കുന്ന സ്ക്രംജെറ്റ് ISRO വിക്ഷേപിച്ചു. ടാഗോറിന്റെ മൂത്ത സഹോദരിയും ബംഗാളി എഴുത്തുകാരിയുമായ സ്വർണകുമാരി ദേബി, പുലയരാജ എന്നറിയപ്പെടുന്ന അയ്യൻകാളി തുടങ്ങിയവരുടെ ജന്മദിനവും മഹാകവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ ചരമദിനവും ഓഗസ്റ്റ് 28
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
4: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
5: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
6: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
7: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247104007225900018.

വചനാമൃതം. ഒരാളെ ഞാൻ വെറുക്കാൻ മാത്രം എൻ്റെ മനസ്സിൻ്റെ നിലവാരം ഇടിക്കുവാനും ഇടുങ്ങിയതാക്കുവാനും അയാളെ ഞാൻ അനുവദിക്കില്ല. ബുക്കർ ടി വാഷിങ്ടൺ.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900118.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയം, മരണം 392, കാണാതായത് 1400 പേരെ. തുള്ളി മഴ പോലും പെയ്യാത്ത ഒരു പകൽ ഹിമാലയത്തിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന പ്രളയജലത്തിൽ നേപ്പാൾ ദുരന്തഭൂമിയായി. ബുധനാഴ്ച രാവിലെ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392. നേപ്പാളിൽ 389 പേരും ടിബറ്റിലെ ഗീറോങ് പാർട്ട് പ്രദേശത്ത് 3 മരിച്ചത്. ഇരു രാജ്യങ്ങളിലുമായി 1400 പേരെയെങ്കിലും കാണാതായിട്ടുണ്ട്. ഇന്ത്യക്കാരടക്കം 30 നിന്നുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. ഹിമാലയത്തിലെ കൂറ്റൻ ഹിമാനിയുടെ ഒരു ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയ ഉദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്ത കാരണം. നേപ്പാൾ പ്രളയത്തിൽ മലയാളികളടക്കം 290 ഇന്ത്യക്കാരെ കാണാതായെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനീസ് വശത്ത് 200 പേരെ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് നേപ്പാൾ അധികൃതരെ ബന്ധപ്പെട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന UPയിലെ നദീതീരങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന UPയുടെ മഹാരാജഗഞ്ച്, കുഷിനഗർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഇവിടെ നദികളിലെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നതിനൊപ്പം വെള്ളപ്പൊക്കമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ട ഗ്രാമങ്ങളിലുള്ളവരുടെ കണക്കെടുപ്പും നടത്തി. നേപ്പാളിലെ അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിന് കാരണം റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഭൂകമ്പമല്ലെന്നും ഹിമാനിയുടെ തകർച്ചയാണെന്നും US ജിയോളജിക്കൽ സർവേ വിഭാഗം വ്യക്തമാക്കി. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളിൽ 35 പേരുടെ വിവരം നോർക്ക ശേഖരിച്ചെങ്കിലും ഇവരുമായി ബന്ധപ്പെടാനായിട്ടില്ല. സംസ്ഥാനത്ത് 4 ഹെൽപ്പ് ലൈൻ തുടങ്ങി. നേപ്പാൾ എംബസിയിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടാൽ ഡൽഹിയിലെത്തിക്കാനുള്ള ക്രമീകരണമുണ്ടാകും. ഡൽഹിയിൽ നിന്ന് നോർക്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിക്കാനുള്ള ചെലവ് സംസ്ഥാനം വഹിക്കും. കാഞ്ഞങ്ങാട്ടിൽ നിന്നുള്ള 36 പേരുടെയും കോട്ടയത്തെ 16 പേരുടെയും സംഘം സുരക്ഷിതരാണെന്നും വിവരം കിട്ടി. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കു നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതിയിലെ ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ അസാധാരണവും അപൂർവവുമായ നീക്കം, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ, ബന്ധുനിയമനം, സ്വജനപക്ഷപാതം തുടങ്ങിയ ആരോപണങ്ങളാണ് ജസ്റ്റിസ് മേത്ത ചീഫ് ജസ്റ്റിസിനെഴുതിയ കത്തിൽ ഉന്നയിച്ചത്. ജസ്റ്റിസ് ശർമ്മയെ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും 2, 10, 17 തീയതികളിലായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെഴുതിയ കത്തുകളിൽ ജസ്റ്റിസ് മേത്ത ആവശ്യപ്പെട്ടു. ഗതാഗത തടസ്സങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, സർക്കാർ പദ്ധതികൾ, പരീക്ഷകളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ, തിരക്കിനിടയിൽ വിട്ടുപോയതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ യാത്രാവേളയിൽ ഓർമ്മിപ്പിക്കാൻ KSRTCയുടെ സ്വന്തം ഡിജിറ്റൽ റേഡിയോ വരുന്നു. കോർപ്പറേഷൻ നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന തരത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുക. റേഡിയോ നടത്തിപ്പിനുള്ള കരാറുകാരെ തേടി കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതിന്റെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരം ഫെമ ED കേസെടുത്തു. വിദേശത്തേക്ക് 15 ദശലക്ഷം അമേരിക്കൻ ഡോളർ 126 കോടി രൂപ അയച്ചെന്ന വെളിപ്പെടുത്തലിലാണ് കേസ്. എഴുത്തുകാരൻ TKD മുഴപ്പിലങ്ങാട് TK ദാമോദരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് ശ്രീനാരായണ ആശ്രമത്തിന് സമീപം ഈ മാസം 18 രാത്രി വാഹനം തട്ടി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഥാകൃത്ത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൺട്രോളർ ജനറൽ ഓഫ് പാറ്റന്റുമായിരുന്ന PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദേശികൾക്ക് ഇമിഗ്രന്റ് വിസ അനുവദിക്കുന്ന നടപടികൾ US ആഗോളതലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. H1B വിസ അപേക്ഷ ഫീസ് 1,03,265 US ഡോളറായി ഉയർത്താൻ ട്രംപ് ഭരണകൂടം ശുപാർശ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കായി ലോകമെമ്പാടുമുള്ള US വിസ അപ്പോയിന്റ്മെന്റുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങൾ വേർപെടുത്തി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷൻ തുടങ്ങുമെന്ന അഭ്യൂഹം. റെയിൽവേ യാത്രക്കാരുടെ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലാണ് അഭ്യൂഹം പരക്കുന്നത്. നാഗർകോവിൽ മുതൽ നേമം വരെയുള്ള ഭാഗം വേർപെടുത്താനാണ് സാധ്യതയെന്നാണ് പ്രചരണം. എന്നാൽ റെയിൽവേ ഇക്കാര്യം നിഷേധിച്ചു. കൊങ്കണിനെ ഏറ്റെടുത്ത് മംഗളൂരു പ്രത്യേക റെയിൽവേ ഡിവിഷനാക്കാനുള്ള പദ്ധതിയിലേക്ക് കർണാടകം. വർഷങ്ങളായുള്ള നീക്കമാണിതെങ്കിലും ഉള്ളാൽ ഉൾപ്പെടെയുള്ള മംഗളൂരു മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർത്തതോടെ ഇതിലെ സുപ്രധാന ഘട്ടമായി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കുന്നതോടെ നീക്കം പൂർണ്ണമാകും. ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ഇന്നാഘോഷിക്കും. ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും ശിവഗിരി മഠം ശാഖാസ്ഥാപനങ്ങളിലുമെല്ലാം ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ നടക്കും. ഇന്ന് അയ്യങ്കാളി ജയന്തി. രാജാധിപത്യത്തിന്റെ ദുർഘടപാതകളിലൂടെ നിഷേധത്തിന്റെ വില്ലുവണ്ടി പായിച്ച നവോത്ഥാന ശില്പിയാണ് അയ്യങ്കാളിയെന്ന് മന്ത്രി KA തുളസി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചങ്ങലകൾ സമരങ്ങളിലൂടെയും ശാരീരിക ചെറുത്തുനിൽപ്പുകളിലൂടെയും പൊട്ടിച്ചെറിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളിയെന്നും അയ്യങ്കാളി അനുസ്മരണ സന്ദേശത്തിൽ അവർ പറഞ്ഞു. 10 ആണ്ടുകളായി കേരള പോലീസ് അന്വേഷിക്കുന്ന കൊലക്കേസ് പ്രതി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്ന അഭ്യൂഹം ചില മലയാളം ചാനലുകളാണ് വാർത്ത പുറത്തുവിട്ടത്. വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് സ്ഥിരീകരണമില്ലെന്നും അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടി ഉടൻ കത്ത് നൽകും. 10 ആണ്ടുകൾ പഴക്കമുള്ള കണ്ണൂർ റെയിൽവേ കോളനി ചരിത്രമാക്കുന്നു. പകരം അത്യാധുനിക സൗകര്യങ്ങളുടെ 14 നില ഫ്ളാറ്റ് സമുച്ചയമടക്കം ഇവിടെ ഉയരും. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനു കീഴിലുള്ള കണ്ണൂർ റെയിൽവേ കോളനിയുടെ പുനർവികസന പദ്ധതിയാണ് ഇത്. കായിക വാർത്തകൾ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ ക്രിക്കറ്റ് മത്സരങ്ങളുടെ തീയതി പ്രഖ്യാപിച്ചു. ഇരു വിഭാഗത്തിലും ഇന്ത്യക്ക് ക്വാർട്ടർ ഫൈനലാണ് ആദ്യ മത്സരം. വനിതാ വിഭാഗത്തിൽ September 18 ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം September 28 രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറിയുമായി ഇന്ത്യക്ക് മുന്നിൽ സോണിൽ ധിനുഷ വൻ മതിലായപ്പോൾ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് വീരോചിത സമനില. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 9 വിക്കറ്റിന് 429 റൺസെടുത്ത് ഡിക്ലെയർ ചെയ്തതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനിലക്ക് സമ്മതിക്കുകയായിരുന്നു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ 1-0 സ്വന്തമാക്കി. വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യക്ക് 5-ാം സ്ഥാനം. ലോക റാങ്കിങ്ങിൽ

0: അഞ്ചാം സ്ഥാനത്തുള്ള ജർമ്മനിയെ വീഴ്ത്തിയാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനം നേടിയത്. പവൻരാജിന്റെ സൂപ്പർ ബൌളിംഗിൽ ഏരീസ് കൊല്ലം സൈലേഴ്സിന് ത്രില്ലർ ജയം. കേരള ക്രിക്കറ്റ് ലീഗിലെ ആവേശ പോരാട്ടത്തിൽ 3 runsനാണ് കൊല്ലം കൊച്ചിയെ തകർത്തത്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ എ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച് മലയാളി താരം മിന്നുമണി. ഏകദിന 2020 ടീമുകളിലാണ് വയനാട്ടുകാരിയായ ഓൾറൗണ്ടർ ഉള്ളത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

മധുരയിലെ യാഗശാലയിലേക്ക് പ്രവേശിച്ചു. സ്വർണം കൊണ്ട് ചിത്രവേലകൾ ചെയ്ത് വില്ല് കമനീയമാക്കിയിരിക്കുന്നു. ആ ചാപം എടുത്തു മാറ്റുന്നത് ബലവാന്മാരായ 5000 ഭടന്മാർ ചേർന്നാണ്. വില്ലിനു ചുറ്റും ആയുധപാണികളായ സൈന്യങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട്. കേവലം ബാലനായ കൃഷ്ണന് അത് ഉയർത്താൻ സാധിക്കില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. മാധവൻ വൈഷ്ണവ ചാപത്തിൻ്റെ മധ്യത്ത് നിന്നു. ഇടത് കൈകൊണ്ട് എടുത്ത് കുത്തി നിർത്തി. വലതുകരം കൊണ്ട് ഞാൻ ബന്ധിച്ചു. ശ്രീകൃഷ്ണൻ ചാപം വലിച്ചൊടിച്ചു. വില്ലുമുറിഞ്ഞ ഒച്ച കേട്ട് പുരവാസികൾ നടുങ്ങിപ്പോയി. മധുരയിലെ ഭൂമിക്കുലുക്കമോ? യാഗശാലയിൽ നിന്നവരുടെ ശ്രവണശേഷി കുറേ നേരത്തേക്ക് നഷ്ടപ്പെട്ടു. ശബ്ദം കേട്ട് അന്വേഷിച്ച് കംസൻ അറിഞ്ഞു, വില്ലൊടിച്ചിരിക്കുന്നു. ആ സമയം ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ഭടന്മാർ പാഞ്ഞെടുത്തു. സൈന്യാധിപന്റെ നേതൃത്വത്തിൽ അവർ ശ്രീകൃഷ്ണനെ പൊതിഞ്ഞു. കൃഷ്ണനും ബലരാമനും മുറിഞ്ഞുകിടന്ന വില്ല് പിന്നെയും ചവിട്ടിയൊടിച്ചു. ഓരോ കഷ്ണം കയ്യിലെടുത്തു. തങ്ങൾക്ക് ചുറ്റും കൂടി നിന്ന ഭടന്മാരെ ആ വില്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ട് നേരിട്ടു. 5000 ഭടന്മാരും നിമിഷം കൊണ്ട് കാലപുരി പോകി. ആ രാത്രി കംസന് കാളരാത്രിയായിരുന്നു. കണ്ണടച്ചാൽ കാണുന്നത് മാധവനെയാണ്. മധുര ഉത്സവലഹരിയിലാണ്. ഓരോ ഭവനത്തിലും കേശവനെക്കുറിച്ചാണ് ഭാഷണം. കേശവന്റെ സൗന്ദര്യത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്. യാദവ പ്രമുഖന്മാർ വസുദേവരുടെ ഭവനത്തിൽ ഒത്തുചേർന്നു. നാളത്തെ പകൽ മധുരക്ക് പ്രധാനമാണ്, പ്രിയപ്പെട്ടതാണ്. കുവലയാപീഠമെന്ന കംസന്റെ പ്രിയപ്പെട്ട ആന കൊട്ടാരവാതിൽക്കൽ വഴിമുടക്കി നിൽക്കുകയായിരുന്നു. മത്തഗജത്തെ മാറ്റി നിർത്താൻ ആനക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ കൊമ്പനാന കൃഷ്ണനെ തുമ്പിക്കരം കൊണ്ട് ചുറ്റിപ്പിടിച്ചു. മാധവന്റെ മുഷ്ടി കുവലയാപീഠത്തിന്റെ മസ്തകത്തിൽ ആഞ്ഞു പതിച്ചു. തുമ്പിക്കൈ അയഞ്ഞു. കൃഷ്ണന്റെ മുഷ്ടിപ്രഹരവും തൊഴിയുമേറ്റ് കുവലയാപീഠം തളർന്നു വീണു. ഗജത്തിന്റെ വാലിൽ പിടിച്ച് ബാലന്മാർ വടിച്ചുഴറ്റും പോലെ നിസ്സാരമായി കറക്കി ദാമോദരൻ നിലത്തടിച്ചു കൊന്നു. മല്ലയുദ്ധത്തിൽ കംസന്റെ ഭടന്മാരെയെല്ലാം ശ്രീകൃഷ്ണനും ബലരാമനും കാലപുരി കയച്ചു. കംസന്റെ ആജ്ഞയനുസരിച്ച് മന്ത്രിമാർ സൈന്യങ്ങളുമായി വേദിയിലേക്ക് കുതിച്ചു. യാദവപ്പട കൃഷ്ണരക്ഷക്കായി കേശവന് പൊതിഞ്ഞു. മഗധയുടെയും യാദവരുടെയും സൈന്യം തെരുവിലേറ്റുമുട്ടി. കൃഷ്ണന്റെയും ബലരാമന്റെയും നേതൃത്വത്തിൽ യാദവർ വിജയിച്ചു കയറി. കുവലയാപീഠവും മല്ലന്മാരും സൈന്യവും നഷ്ടമായ കംസൻ വാളുമായി കൃഷ്ണനരികിലേക്ക് കുതിച്ചു. കംസനും കൃഷ്ണനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദീർഘനേരം തുടർന്നു. ഒടുവിൽ മധുരേശന്റെ അലർച്ചയും മരണവെപ്രാളവും അവിടമെല്ലാം ഉയർന്നു. കംസൻ മരിച്ചു വീണു. കംസന്റെ മരണം ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ജനമിളകി. കംസന്റെ ക്രൂരമായ ഭരണം അവസാനിച്ചിരിക്കുന്നു. യദുകുലവാസികൾ തെരുവിൽ നൃത്തമാടി. മധുരയുടെ നാഥൻ കൃഷ്ണനാണ്, എങ്ങും കൃഷ്ണനാമമയം. കേശവൻ വസുദേവരെ കാണുവാൻ ചെന്നു. പിതാവേ, ജനിച്ച നിമിഷം തന്നെ പ്രവാസിയായ മകൻ ഇതാ നമസ്കരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചാലും. വസുദേവൻ മകനെ എഴുന്നേൽപ്പിച്ച് ഗാഢമായി ആലിംഗനം ചെയ്തു. തുടർന്ന് കൊട്ടാരകാര്യങ്ങൾ തീരുമാനിക്കാനായി കേശവൻ നീങ്ങി. തടവറയിൽ കഴിയുന്ന ഉഗ്രസേന രാജാവിനെ വിവരമറിയിക്കാൻ തീരുമാനിച്ചു. മധുരേശനെ യാദവരുടെ രക്ഷകനായ കൃഷ്ണൻ വധിച്ചു. ഇനി മധുര വാഴേണ്ടത് ഉഗ്രസേനനാണ്. ഉഗ്രസേനനെ മധുരാനരേശനായി അഭിഷിക്തനാക്കിയ ശേഷം കേശവൻ പറഞ്ഞു, മഹാരാജാവേ, അമ്മാവനെ വധിച്ചത് ക്ഷമിക്കണം. കാലം കർമ്മത്തിന്റെ ഫലം നൽകി എന്ന് കരുതിയാൽ മതി. ഇന്നലെ വരെ കണ്ണൻ നന്ദഗോപന്റെ പ്രിയ മകനായിരുന്നു. ഇന്നങ്ങനെയല്ല, വസുദേവരുടെ പൊന്നുമകനാണ്. സത്യം വെളിവായി കഴിഞ്ഞു. നന്ദഗോപൻ വെറും വളർത്തച്ഛൻ മാത്രം. കേശവൻ നന്ദഗോപനെ കണ്ടു. ആ കാൽക്കൽ അദ്ദേഹം ദണ്ഡനമസ്കാരം ചെയ്തു. നന്ദഗോപൻ പറഞ്ഞു, മകനെ, ഞാൻ നാളെ മടങ്ങിപ്പോവുകയാണ്. യശോദയുടെ ചുറ്റും ഒരു കൂട്ടം ഗോപസ്ത്രീകൾ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രാധയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഇന്ന് കണ്ണൻ വരാതിരിക്കുകയില്ല. ഇന്നലെ വരാമെന്ന് പറഞ്ഞു പോയതാണ്. ചാപപൂജ തീർന്നു കാണുകയില്ല. മധുര വലിയ നഗരമല്ലേ? കണ്ണനില്ലാത്ത വൃന്ദാവനം കണ്ണുനീരിൽ കുളിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. വൃന്ദാവനത്തിൽ നിന്നും വന്നവർ മടങ്ങി. കേശവനും ബലരാമനും കംസന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. ധാരാളം യാദവർ കംസന്റെ ഭരണകാലത്ത് മധുര വിട്ടുപോയിരുന്നു. രാജാവിന്റെ മരണം ആഹ്ലാദത്തോടെയാണ് അവർ സ്വാഗതം ചെയ്തത്. കംസന്റെ മരണം കഴിഞ്ഞതോടെ ധനുർയജ്ഞം കാണുവാനെത്തിയിരുന്ന രാജാക്കന്മാർ പിരിഞ്ഞു. അവരെല്ലാം കൃഷ്ണനുമായി ബന്ധം സ്ഥാപിച്ചിട്ടാണ് പിരിഞ്ഞത്. വസുദേവരും അക്രൂരനും ചേർന്ന് എല്ലാ രാജാക്കന്മാരെയും ബഹുമാനിച്ചു. കേശവനും ബലരാമനും വസുദേവരെയും അക്രൂരനെയും കണ്ടു. കേശവൻ പറഞ്ഞു, പിതാവേ, എനിക്ക് അമ്മയെ കാണുവാൻ തിടുക്കമായി. അവർ ദേവകിയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു. യഥാർത്ഥത്തിൽ കൃഷ്ണൻ ദേവകിയുടെ അടുത്തേക്ക് നടക്കുകയല്ല, ഓടുകയായിരുന്നു ചെയ്തത്. കൊട്ടാരത്തിൽ ആ ഇരുട്ടിലും വഴിവക്കിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു ദേവകി. അമ്മേ, കണ്ണൻ്റെ

0: ഹൃദ്യമായ നാദം, ദേവകിയുടെ കണ്ണിൽ ആനന്ദത്തിൻ്റെ തുടുനീർ. ദേവകി വിളക്കു തെളിച്ചു. ദീപപ്രകാശത്തിൽ എരിയുന്ന വിളക്ക് പോലെ ശോഭിക്കുന്ന കേശവൻ ദേവകിയും മാധവനും ഏറെ നേരം നോക്കി നിന്നു. രണ്ട് സമുദ്രങ്ങൾ തിരയടങ്ങി ശാന്തമാകുന്നു. കുതിച്ചു പാഞ്ഞ അരുവി തടത്തിലെത്തി മൃദുവായി പുഞ്ചിരിക്കുന്നതുപോലെ ഇരുവരും ചിരിച്ചു. ഇരുവർക്കും ഒന്നും സംസാരിക്കുവാനായില്ല. ദേവകി മകനെ തലോടിക്കൊണ്ടിരുന്നു, മകൻ അമ്മയെയും. എല്ലാം മറന്ന് പ്രപഞ്ചത്തിൻ്റെ ആദ്യ തേജസ് അമ്മയുടെ മാറിൽ അമർന്നു. കാലം ഇമപൂട്ടാതെ അവരെ നോക്കി നിന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: രാമനാമമുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ വർണ്ണാഭമായ രാഖി ചാർത്തുകയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും വാഗ്ദാനം നൽകുന്ന സഹോദരന്മാർ അവർക്ക് സമ്മാനങ്ങളും നൽകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുരാതന കാലം മുതലേ രക്ഷാബന്ധൻ ആഘോഷം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സഹോദരി സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പര ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായ സാമൂഹിക ഉത്സവമായി രക്ഷാബന്ധൻ മാറിയതായി രാഷ്ട്രപതി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് 4 നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേർന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും. ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് $10,00,000 സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 കോടിയിലധികം റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433 കോടി 81 ലക്ഷം

0: രൂപയായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433 കോടി 81 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്, 27 കോടി 85 ലക്ഷം രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLPയും സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം ഓഗസ്റ്റ് 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ.
1: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 132 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1,560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും ചുണ്ടൻവള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
0: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്കു ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ചടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷയാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ KJയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. MBBS BDS സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് CEE info.CEE@kerala.gov.in. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: കേൾക്കാം AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തൊഴിലറിയിപ്പുകൾ. ധർമ്മടം PHSE HMC മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 31 രാവിലെ 11 മുതൽ 1 വരെ. ഉദ്യോഗാർത്ഥികൾ ധർമ്മടം പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവരും PHSE അഞ്ച് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുമായിരിക്കണം. തോട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് 1 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം താൽപ്പര്യമുള്ളവർ സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9746629474. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 31 രാവിലെ 11 നടക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 9447459686. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങളിലെ ശാഖകളിലായി ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 9766 ഒഴിവുണ്ട്. ഇതിൽ 7680 റെഗുലർ ഒഴിവും 2086 ബാക്ക്ലോഗ് ഒഴിവും ഉൾപ്പെടുന്നു. ഇന്ത്യയിലുടനീളമുള്ള SBIയുടെ വിവിധ സർക്കിളുകളിലാണ് നിയമനം. ഗുജറാത്ത്, കർണാടക, മധ്യപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലായി ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും. യോഗ്യതയുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും അപേക്ഷിക്കാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് കേന്ദ്രഭരണ പ്രദേശത്തേക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ നന്നായി എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദമാണ്. ഫൈനൽ ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലായി അപേക്ഷിക്കാം. ഇവർ December 31 ബിരുദം നേടിയതായി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെ. നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈൻ പ്രിലിമിനറി പരീക്ഷ Phase 1, ഓൺലൈൻ മെയിൻ പരീക്ഷ Phase 2, പ്രാദേശിക ഭാഷ പ്രാവീണ്യ പരിശോധന Phase 3 എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പ്രാദേശിക ഭാഷ പഠിച്ചവർക്ക് ഭാഷാ പരിശോധന ഉണ്ടായിരിക്കില്ല. ജനറൽ OBC EWS വിഭാഗങ്ങൾക്ക് 750 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. SBI.bank.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കർണാടക സർക്കാരിന്റെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് 2026-27 അധ്യയന വർഷത്തിലേക്ക് വിവിധ അധ്യാപക തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഗ്രാജുവേറ്റ് പ്രൈമറി അധ്യാപകർ, അസിസ്റ്റന്റ് അധ്യാപകർ, പ്രൈമറി സ്കൂൾ അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ, കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകർ എന്നിവരുൾപ്പെടെ ആകെ 15,000 ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് മെട്രിക്കുലേഷൻ ജയിച്ചവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18 മുതൽ 23 വരെയാണ്. നിയമാനുസൃത ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: കേൾക്കാം ഇനി നാട്ടുവിശേഷം. നളന്ദകലാ സാഹിത്യവേദി ഇരിട്ടിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ചിത്രരചനാ മത്സരം പെൻസിൽ ഡ്രോയിംഗ് സംഘടിപ്പിക്കും. LP UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ നാല് വിഭാഗങ്ങളിലാണ് മത്സരം. ഈ മാസം 30 രാവിലെ 10 കീഴൂർ വാഴുന്ന വേഴ്സ് യു പി സ്കൂൾ ഹാളിൽ ചിത്രകാരൻ നന്ദനൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങൾക്ക് 8547181483 എന്ന നമ്പറിൽ വിളിക്കാം. മുഴപ്പാല മോതിരവള്ളി തറവാട് ഗുരുമണ്ഡപത്തിൽ മോതിര

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
6: യെസ്
5: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
6: 9447-371-836,
5: 8078-502-836.
7: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
8: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
9: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
10: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

ആശ്രമത്തിലേക്കൊന്ന് നോക്കുക അത്യാവശ്യമാണ്. ഞാൻ ചമ്പാരനിലായിരുന്ന കാലത്തൊന്നും ആശ്രമത്തിൻ്റെ ഓർമ്മ വിട്ടിരുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവിടെ ക്ഷണത്തിൽ വന്നു പോകാറുമുണ്ടായിരുന്നു. അക്കാലത്ത് ആശ്രമം അഹമ്മദാബാദിനടുത്തുള്ള കോച്ചിരബ് എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു. ഈ ഗ്രാമത്തിൽ പ്ലാഗ് ബാധിച്ചു. ആശ്രമത്തിലെ കുട്ടികൾക്ക് നേരിടാവുന്ന ആപത്തെന്തെന്ന് സ്പഷ്ടമായിരുന്നു. ആശ്രമത്തിൽ ഞങ്ങൾ എത്ര നിഷ്കർഷയോടെ വൃത്തിയും വെടിപ്പും പാലിച്ചു പോന്നാലും ചുറ്റുമുള്ള അശുചിത്വത്തിൻ്റെ ഭവിഷ്യത്ത് ഞങ്ങൾക്ക് ബാധകമല്ലാതാക്കുക അസാധ്യമാണ്. കോച്ചിരബിലെ ജനങ്ങളെക്കൊണ്ട് ശുചീകരണ തത്വങ്ങൾ അനുസരിപ്പിക്കാനോ ആ ഗ്രാമത്തെ മറ്റു വല്ല പ്രകാരത്തിലും ശുശ്രൂഷിക്കാനോ ഞങ്ങൾക്കന്ന് ശക്തിയുണ്ടായിരുന്നില്ല. ആശ്രമം നഗരത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ഭദ്രമാവിധം വിട്ടും എന്നാൽ വേണ്ടുന്നത്ര രണ്ടിനും അടുത്തുമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. ഒരു കാലത്ത് ഞങ്ങളുടെ സ്വന്തം വക സ്ഥലത്ത് തന്നെ വേണം ആശ്രമം സ്ഥിതി ചെയ്യുക എന്നും ഞങ്ങൾ ഉറച്ചിരുന്നു. കോച്ചിരബ് വിട്ടുപോവാൻ മതിയായ നോട്ടീസാണ് പ്ലാഗ് എന്നെനിക്ക് തോന്നി. അഹമ്മദാബാദിലെ ഒരു വർത്തകനായ ശ്രീയുത് പുംജാഭായ് ഹീരാചന്ദ് ആശ്രമവുമായി അടുത്തിടപെട്ടിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ നിലയിൽ ഉപകാരം ചെയ്തിരുന്നു. അഹമ്മദാബാദിലെ കാര്യങ്ങളിൽ ധാരാളം പരിചയമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് തക്ക സ്ഥലം നേടിത്തരാമെന്ന് അദ്ദേഹം ഏറ്റു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൊച്ചിരബിൻ്റെ തെക്കും വടക്കും നടന്നു നോക്കിയ ശേഷം മൂന്ന് നാല് നാഴിക വടക്കായി ഒരു സ്ഥലം അന്വേഷിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇപ്പോഴത്തെ സ്ഥലം തിരഞ്ഞുപിടിച്ചു. സബർമതി സെൻട്രൽ ജയിലിനടുത്താണെന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക ആകർഷകമായി എനിക്ക് തോന്നി. സത്യാഗ്രഹികൾ പതിവായി ജയിലിൽ പോകേണ്ടി വരുന്നവരാണെന്ന് പരക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സ്ഥാനം എനിക്കിഷ്ടമായി. സാധാരണയായി ജയിലുകൾക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ശുചിത്വമുള്ളയിടങ്ങളായിരിക്കുമെന്നും എനിക്കറിയാം. ഏകദേശം 8 ദിവസത്തിനുള്ളിൽ ആശ്രമത്തിൻ്റെ സ്ഥലം തീരുവാങ്ങി. അന്ന് അതിൽ യാതൊരു കെട്ടിടവും ഉണ്ടായിരുന്നില്ല, യാതൊരു മരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നദീതീരത്തുള്ള അതിൻ്റെ കിടപ്പും അതിൻ്റെ ഏകാന്തതയും വളരെ വലിയ ഗുണങ്ങളായിരുന്നു. സ്ഥിരം കെട്ടിടങ്ങൾ കെട്ടുന്നവരെ തമ്പിൽ താമസിപ്പിക്കാനും അടുക്കളക്കായി തകരപ്പലക കൊണ്ട് പൊറിയുണ്ടാക്കാനും ഞങ്ങൾ തിരിച്ചപ്പെടുത്തി. ആശ്രമം പതുക്കെ വളർന്നു വരികയാണ്. ആ കാലത്തേക്ക് ഞങ്ങളുടെ സംഖ്യ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൂടി 40-ൽ അധികമായിരുന്നു. എല്ലാവരും പൊതുവിലൊരടുക്കളയിൽ ഭക്ഷണം കഴിച്ചു വന്നു. സ്ഥലമാറ്റം ആലോചിച്ച് തീർച്ചയാക്കിയതത്രയും ഞാനാണ്. എന്നാൽ പതിവ് പോലെ അത് നിർവഹിക്കേണ്ടുന്ന ഭാരം മംഗൻലാളിന് വിട്ടുകൊടുത്തു. താമസിക്കാൻ സ്ഥിരം കെട്ടിടങ്ങളുണ്ടാക്കുന്നതിന് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. മഴക്കാലം അടുത്തിരുന്നു. സാമാനങ്ങൾ 4 നാഴിക ദൂരെ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്നു. തരിശായി കിടക്കുന്ന ആ സ്ഥലം പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ചെറിയ കുട്ടികളോടുകൂടി താമസിക്കുന്നത് ഒരു ചില്ലറ കാര്യമല്ല. പാമ്പുകളെ കൊല്ലില്ല എന്നായിരുന്നു സാധാരണ ഞങ്ങളുടെ ചട്ടം. എന്നാൽ ഈ ഇഴജന്തുക്കളെ പേടിയില്ലാത്തവരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ലെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഇന്നും ഞങ്ങൾക്ക് പേടി വിട്ടിട്ടില്ല. ഹിംസ്രജീവികളെ കൊല്ലില്ല എന്ന ചട്ടം യഥാശക്തി ഫിനിക്സിലും ടോൾസ്റ്റോയ് ഫോറത്തിലും സബർമതിയിലും പാലിച്ചു പോന്നിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് തരിശു സ്ഥലങ്ങളിലാണ് ആദ്യം താമസമുറപ്പിക്കേണ്ടി വന്നത്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ പാമ്പുകടി കൊണ്ട് ജീവനാശമുണ്ടായിട്ടില്ല. ഈശ്വരൻ്റെ കൃപയാണ് ഞാനതിൽ വിശ്വാസദൃഷ്ടിയാ തെളിഞ്ഞു കാണുന്നത്. ഇങ്ങനെ പറയുന്നത് നിരർത്ഥമാണ്. ഈശ്വരന് പക്ഷപാതത്വമുണ്ടാവാനിടയില്ല. മനുഷ്യരുടെ സാധാരണങ്ങളായ അനുദിന കാര്യങ്ങളിൽ കൈചൊലുത്താൻ ഈശ്വരന് സമയവുമില്ല എന്നൊന്നും ആരും പറയണ്ട. ഇക്കാര്യത്തിൽ വസ്തുതയെ വിവരിക്കാൻ എൻ്റെ അന്യൂനമായ അനുഭവത്തെ വർണ്ണിക്കാൻ എനിക്ക് വേറെ ഭാഷയില്ല. ലൗകിക ഭാഷയ്ക്ക് ഈശ്വരകാര്യങ്ങളെ അപൂർണമായി പ്രകാശിപ്പിക്കുവാൻ കഴിയൂ. അവ അവർണ്ണനീയങ്ങളും അജ്ഞേയങ്ങളുമാണെന്ന് എനിക്കറിയാം. എന്നാലും പാമരനായ മർത്തൻ അവയെപ്പറ്റി പറയാൻ മുതിരുകയാണെങ്കിൽ അവനതിന് അവൻ്റെ സ്വന്തം അസ്പഷ്ടമായ ഭാഷയല്ലാതെ വേറെ മെച്ചമേറിയ ഉപകരണമൊന്നുമില്ല. പാമ്പുകളെ കൊല്ലില്ല എന്നത് 25 കൊല്ലമായി സാമാന്യം മുറയ്ക്കനുസരിച്ച് വന്ന ഒരു ചട്ടമായിരുന്നിട്ടും

0: യാതൊരപായവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നത് ഒരാകസ്മിക കാര്യമല്ല. ഈശ്വര കൃപയാണ് എന്ന വിശ്വാസം ഒരന്ധവിശ്വാസമായാൽ തന്നെ എന്താണ്? ആ അന്ധവിശ്വാസം പാലിച്ചു പോരാൻ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുക. അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ പണിമുടക്കം നടക്കുന്ന കാലത്ത് ആശ്രമത്തിലെ നെയ്ത്ത് പുരയ്ക്ക് തറയിട്ടു. അക്കാലത്ത് ആശ്രമത്തിലെ മുഖ്യ പ്രവൃത്തി നെയ്ത്തായിരുന്നു. നൂൽപ്പ് ഇതുവരെയും ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല.
1: ഗാന്ധിഗീതം.

പോലെ വരൾ വരകൾ നദികൾ പരമ്പരകളറ്റവർ വന്ധ്യയുടെ വയർ പിളർന്നൊഴുകും വിലാപവേഗം പോലെ വരൾ വരകൾ.

ആൾപ്പണം കാറ്റും പുകക്കുഴലുകൾ പൊന്നു കാണിക്ക വഞ്ചിതൻ വാപിളർന്നമരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പൊന്നു കാണിക്ക വഞ്ചിതൻ വാപിളർന്നമരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറുകൾ പല നാടുകൾ ഇടയ്ക്ക്

0: പുസ്തക കുറി കൊറിപ്പു നീ.
1: ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതും ഇന്ത്യ ഗവൺമെന്റിന്റെ ഇംഗ്ലീഷ് സമ്പ്രദായം എത്ര പൈശാചികമെന്ന് നാം കരുതുന്നുവോ അത്ര തന്നെ പൈശാചികമായ സമ്പ്രദായത്തിൽ നാം അടിച്ചമർത്തിയവരുടെ നേരെയുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും ഹിന്ദുക്കളായ നമ്മുടെ കടമയാണ്. കുഴപ്പം പിടിച്ച കുറേ വിദ്യാലയങ്ങൾ നാം അവരുടെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടായില്ല. അവരുടെ നേരെ നാം ആഢ്യത്വം നടിക്കരുത്. നാം അവരെ ഏകോദര സഹോദരങ്ങളെ പോലെ കരുതണം. പരമാർത്ഥത്തിൽ അവർ അങ്ങനെയാണ്. നാം അവരിൽ നിന്ന് അപഹരിച്ച പൈതൃകം അവർക്ക് മടക്കി കൊടുക്കണം. ഇംഗ്ലീഷ് അറിയാവുന്ന അല്പം പരിഷ്കർത്താക്കൾ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരാ. ജനങ്ങൾ മുഴുവൻ ബോധപൂർവം സ്വമനസാലെ അതിന് ശ്രമിക്കണം. വളരെ വൈകിയ ഈ പരിഷ്കരണത്തിന് കാലാവസാനം വരെ കാത്തിരിക്കരുത്. പരിശീലനത്തിനും സജ്ജീകരണത്തിനും തപസ്സിനുമായി അനുവദിക്കപ്പെട്ട ഈ കൊല്ലത്തിൽ തന്നെ നാം അത് കൈവരുത്താൻ ശ്രമിക്കണം. അയിത്തക്കാരുടെ മോചനവും ഗോസംരക്ഷണവുമാണ് എന്റെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും ശക്തമായ ആഗ്രഹങ്ങളിൽ രണ്ടെണ്ണം. ഈ രണ്ടാഗ്രഹങ്ങളും സാധിച്ചാൽ സ്വരാജ്യമായി, അതിലാണ് എൻ്റെ മോക്ഷവും. ഏപ്രിൽ 6 ഞാൻ നെല്ലൂരിലായിരുന്നു. അവിടെ ഞാൻ അയിത്തക്കാരെ കാണുകയുണ്ടായി. ഇന്ന് ചെയ്തതുപോലെ അന്നും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിനിയും ജന്മമുണ്ടെങ്കിൽ ഞാനൊരു അയിത്തക്കാരനായി ജനിക്കണമേ എന്ന്. അവരുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും അപമാനങ്ങളിലും പങ്കുകൊള്ളാൻ വേണ്ടി ആ ദുരവസ്ഥയിൽ നിന്ന് എന്നെയും അവരെയും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് എനിക്ക് സാധിക്കുവാൻ വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാധിക്കാതെ അയിത്തക്കാർക്കു വേണ്ടി എൻ്റെ സേവനം മുഴുമിക്കാതെ എൻ്റെ ഹിന്ദുമതം സഫലമാക്കപ്പെടാതെ എനിക്ക് മരിക്കേണ്ടി വരികയാണെങ്കിൽ ഹിന്ദുമതത്തെ സാഫല്യത്തിലെത്തിക്കാൻ വേണ്ടി ഞാൻ അയിത്തക്കാരുടെ ഇടയിൽ ജനിക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനം.

0: ആയ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 290 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
1: दो जहाज पे हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 टन रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैंप, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 टन की सप्लाई, जिसमें कि 28.5 टन रिलीफ आइटम्स और 8 टन दवाइयां और 1 टन खाने पीने की सामग्री. जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
0: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 9111230887 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9, ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
2: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 4 വർദ്ധിച്ച് 1.8 ലക്ഷം കോടി രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി ഏകദേശം 39,000 കോടി രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ടി സീരീസ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 കോടി രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജ്

0: AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 55.7% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. ജൻധൻ അക്കൌണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5,356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 172nd ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:00 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6:30 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
1: 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി P.C. വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി C.P. ജോൺ മുഖ്യാതിഥിയാവും. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കല എന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമി ഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബെലാസ് ബാലസ് ഫർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5th സ്ഥാനത്തെത്തി. 5th സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. സ്റ്റുഡിയോയിൽ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതിനാൽ ഭൂതല പ്രക്ഷേപണം താൽക്കാലികമായി ഇവിടെ നിർത്തിവെക്കുകയാണ്. ഇനി മറ്റന്നാൾ 30-ാം തീയതി രാവിലെ മുതൽ തുടർന്ന് കേൾക്കാം. പ്രക്ഷേപണം തടസ്സപ്പെടാതെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ ഇന്റർനെറ്റിൽ ആസ്വദിക്കാവുന്നതാണ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ട്, കാഞ്ചന കാഞ്ചി കുലുക്കിക്കൊണ്ട് മലയാള കവിതാ ലോകത്ത് കടന്നു വന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി എന്ന കവിതയിലൂടെ വ്യക്തമായും രണ്ട് ഭാഗങ്ങളായി തിരിയുന്ന കവിത.

അതുല്യമായ ലാവണ്യവും നിസ്വാർത്ഥമായ സ്നേഹപ്രകടനവും കൊണ്ട് നായകനെ ആനന്ദപരവശിയാക്കിയ നായിക അയാളുടെ ഭാര്യയായതിനു ശേഷം വസൂരി ബാധയാൽ വിരൂപയും അന്ധയും ബധിരയുമായി തീർന്നെങ്കിലും ഒരിക്കലും ദുർമുഖം കാട്ടാതെ ഭർത്താവിനെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് ദുർവാസനകളിൽ നിന്ന് വീണ്ടെടുക്കുന്നു. കാമിനിയുടെ സുന്ദര ശരീരം കണ്ടപ്പോഴുണ്ടായ വികാര വിസ്മൃതി ഒന്നാം ഭാഗത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കും.

തന്റെ പ്രിയപ്പെട്ടവളുടെ നീണ്ട ഇടതൂർന്ന മനോഹരമായ തലമുടിയെ ഒറ്റപ്പത്തിയും 1000 ഉടലുമായി ചുറ്റിപ്പിണങ്ങി അധോമുഖമായി ശയിക്കുന്ന സർപ്പത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന ഒരപൂർവ ചിത്രം തന്നെ. 100 മധുര കിനാവുകൾ പൂത്തു നിൽക്കുന്ന ഏതോ മായാ ലോകത്ത് കവിയെത്തുന്നു. മനസ്സിനിയുടെ ഉജ്ജ്വലമായ ദൃശ്യം എത്രമേൽ ഭാവഭംഗിയോടെയാണ് വരച്ചു കാട്ടുന്നത്. വിധി വൈപരീത്യത്തിന് ശേഷമുള്ള ചിത്രം 2 ഘട്ടത്തിൽ കാണാം.

ചന്ദ്രിക പെയ്തിടുന്ന വദനം വികൃത കലാവൃതമാവുകയും നവനീതത്തിനും നാണമണച്ചിരുന്ന ശരീരം കോലം കെട്ടമട്ടാവുകയും ചെയ്തു. പുറത്തെ കൂരിട്ടും അകത്തെ വെളിച്ചവും ചേർന്ന് ഒരേ സമയം ജാതകദോഷത്തിൻ്റെയും ഉദാത്ത സ്നേഹത്തിൻ്റെയും പര്യായമായി തീർന്ന നിലയിലാണ് നായികയെ നാം കാണുന്നത്. പത്നി നഷ്ട സൗഭാഗ്യത്തെക്കുറിച്ചുള്ള ദുഃഖസ്മൃതികൾ, അവളുടെ നിഷ്കളങ്ക സ്നേഹത്തെക്കുറിച്ചുള്ള അഭിമാനം,

0: ഇവകളുടെ സംഗമസ്ഥാനമാണ് നായക ഹൃദയം. ജീവിതത്തെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു കാവ്യാത്മക ദർശനം ഈ ചിത്രത്തിൽ ഉയർക്കൊള്ളുന്നുണ്ട്. കവി വരച്ചു കാട്ടുന്ന നിഗൂഢ വേദനയുടെ ചിത്രം വാചാലതയിൽ വർണ്ണശബളതയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും
1: വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നും മുരളി മൃദുരവ മുഴുകട്ടെ
0: എന്ന വരികളിൽ എത്തുമ്പോൾ നായികയുടെ മനസ്സുനീത്വം തിരോഭവിക്കുന്നതായി കാണാം. സമഗ്രമായ ഒരനുഭൂതിയുടെ മൂർത്തരൂപമല്ല ചിതറിക്കിടക്കുന്ന ഇന്ദ്രിയ അവബോധങ്ങളുടെ വർണ്ണ ചിത്രമാണ് വായനക്കാരിൽ കോറിയിടുന്നത്. ആകയാൽ ഓരോ സന്ദർഭവും ഓരോ വൈകാരിക അനുഭവമായി മാറുന്നുണ്ട്. ഇതുതന്നെയാണ് മനസ്സുനിയുടെ ശക്തിയും ദൗർബല്യവും.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
2: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
5: നമ്മുടെ റോജിയെ തന്നെയാ.
6: നീ എന്താ പറയുന്നേ
4: സുരേഷ? നീ
7: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
4: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
7: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
4: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ പ്രാർത്ഥിക്ക്. സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
7: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
8: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
6: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
9: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: കേൾക്കാം. ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ പി വി രാമചന്ദ്രൻ മാസ്റ്റർ.
1: അജ്ഞാനത്തിൻ്റെ മൂലപദം പേറിക്കൊണ്ടാണ് മനുഷ്യജീവിതം ആരംഭിക്കുന്നത്. താൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത്, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്താണ്, അവനവനെക്കുറിച്ച് തന്നെ ഉത്തരം കിട്ടാതെ ഒട്ടേറെ ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിനെ വ്യാകുലപ്പെടുത്തി. അനന്തവും അത്ഭുതവുമായ പ്രപഞ്ചത്തെക്കുറിച്ചാണെങ്കിൽ ഒരു പിടിയുമില്ലാതെ അവൻ തുടങ്ങി. സ്വാഭാവികമായി ഈ ഉയർന്ന വ്യാകുലതയാണ് മനുഷ്യനെ സത്യജിജ്ഞാസുവാക്കി തീർത്തത്. സത്യത്തെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ കഴിയുന്നത് പോലെയൊക്കെ കഴിഞ്ഞുകൂടിയാൽ മതിയെന്ന് ചിലർ പറയാറുണ്ട്. അവർ മനുഷ്യതത്വത്തിൻ്റെ പ്രത്യേകമായ വിവേകശക്തിയെ കളഞ്ഞു കുളിച്ചിട്ട് അവിവേകത്തിൻ്റെ തായ മൃഗജീവിതത്തെ ഉള്ളുകാൻ ഒരുക്കുന്നവരാണ്. സത്യാന്വേഷണ പദത്തിൽ മുന്നോട്ട് നീങ്ങിയതോടുകൂടി ഭാരതീയരായ ചിന്തകന്മാർക്ക് ഒരു കാര്യം സംശയലേശമെന്നേ ബോധ്യപ്പെട്ടു. ഈ പ്രപഞ്ചം അനിർവചനീയമാണ്. പ്രപഞ്ചത്തെ പുറമേ നോക്കിപ്പിടിച്ചിട്ട് ഒരിക്കലും സത്യത്തെ കണ്ടെത്താൻ കഴിയുന്നതല്ല. ആദ്യമായി സത്യത്തെ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. തന്നെ കുറിച്ചിട്ടുള്ള രഹസ്യമറിയാതെ പ്രപഞ്ചരഹസ്യം തിരിയുന്നത് വിഡ്ഢിത്തമാണ്. ഈ കാര്യം തീരുമാനമായതോടെ ഭാരതീയരായ സത്യാന്വേഷണികൾ അന്തർമുഖരായി സ്വന്തം അസ്തിത്വത്തെ തന്നെ വിശകലനം ചെയ്തു അന്വേഷണം ആരംഭിച്ചു. സത്യാന്വേഷണ മാർഗത്തിൽ ഭാരതീയരായ ചിന്തകന്മാരെ പോലെ നിർഭയരായി സഞ്ചരിച്ചിട്ടുള്ളവരെ ലോകചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല. ത്യാഗവും തപസ്സുമാണ് സത്യാന്വേഷണത്തിനുള്ള ഉപായങ്ങളായി അവർ അംഗീകരിച്ചത്. സങ്കല്പഖചിതമായ സ്വന്തം മനസ്സിനെ തന്നെ ധംസിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ ഉജ്ജ്വലമായ നിത്യസത്യം അവർ കണ്ടെത്തി. ഇത് അവ്യക്തമായ ഒരു കാഴ്ചയായിരുന്നില്ല. പിന്നീട് അതേ സത്യം തന്നെ കണ്ടെത്തിയവരെല്ലാം ഈ കാഴ്ചയുടെ ഉജ്ജ്വലത വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മഹത്തായ ത്യാഗവും തപസ്സും അനുഷ്ഠിച്ച് സത്യത്തെ തേടി പിടിച്ച മഹാതപസ്സിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. 1084 ചിങ്ങം 20-ാം തീയതി ഗുരുദേവൻ്റെ ജന്മനാൾ ദിവസം ശിവഗിരിയിൽ ശാരദാമഠത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടെ വെച്ച് തന്നെ രചിച്ചതാണ് പ്രസ്തുത കൃതി. യോഗാനുഭവങ്ങളെല്ലാം പൂർത്തിയായി ജ്ഞാനദാർഢ്യം വന്ന ശേഷമാണ് ഇതിൻ്റെ രചനയെന്ന് കൃതി തന്നെ വിളിച്ചറിയിക്കുന്നു. പേരുകൊണ്ട് ദേവീസ്തുതിയാണെന്ന് തോന്നാമെങ്കിലും ഒരു ഉജ്ജ്വലമായ വേദാന്ത കൃതിയാണ് ജനനി നവരത്നമഞ്ജരി. വാഗ്ദേവത നൃത്തം വെച്ച് നിൽക്കുന്ന ഈ കൃതി ഗുരുദേവൻ്റെ അതുല്യമായ കവിത്വശക്തിക്ക് നിദർശനം കൂടിയാണ്. ജനനിക്കർപ്പിക്കുന്ന 9 പദ്യരത്നങ്ങളടങ്ങിയ ഒരു പൊങ്കുല എന്ന അർത്ഥത്തിലാണ് ജനനി നവരത്നമഞ്ജരി എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. അചഞ്ചലവും അഖണ്ഡവുമായ ബോധസ്വരൂപത്തെ പരമാത്മാവിൽ വന്ദിച്ചുയരുന്നതോടെയാണ് പ്രപഞ്ചസത്യങ്ങൾ ഓരോന്നായി ആവിർഭവിക്കുന്നത്. ഈ ശക്തി അവിദ്യയെന്നും വിദ്യയെന്നും രണ്ടായി പിരിയുന്നു. പലതും കാട്ടി ഭ്രമിപ്പിക്കുന്ന ശക്തി അവിദ്യ എല്ലായിടത്തും അഖണ്ഡ ശക്തിയെ കാട്ടി

സുഖിപ്പിക്കുന്ന ശക്തിവിദ്യ. വിദ്യാശക്തി തന്നെയാണ് ഇവിടുത്തെ ജനനി. ഈ ജനനിയുടെ തേജോമയവും അനുഭവമധുരവുമായ ചിത്രമാണ് പ്രസ്തുത കൃതി. ഈ കൃതി വായിച്ച് മനനം ചെയ്യുന്നവർക്ക് ശിവശക്തൈക്യരൂപമായ അത്യാനുഭവത്തിൻ്റെ രഹസ്യം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇതിലെ 9 ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി, ഒന്നാശുതന്മതി മറന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി.

ജനനി ഇല്ലാതമായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെയില്ല നിലനും വല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതു എല്ലാം ഒരാതി അറിവാം അല്ലാഘവം വറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി സല്ലാഭമൊന്നും മതി എല്ലാവരും തിരയുമുല്ലാഘബോധജനനി ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടു അംഗമനവും ഉണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമകസിൽ മറയും.

ഉണ്ടാകും. ആരായിടുന്നതിനു നേരായിടുന്നു ലകമോരായിലുണ്ടകിലവും വരായിൽ നിൻ കടലിൽ ആരാധനം തരണ മാരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനി മേലായ മൂലമതി ലാലാവൃതം ജനനി നീ ലാസ്യമാടിവിടുമേ ഹിലാലവായ്വനല കോലാഹലം ഭുവന മലാപമാത്രമഖിലം കലാദിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാപടം ഭവതിമേ മേലാകമൂടുമതിനാലാരുമുള്ളവരു ലീലാകമന്ദനിലേ ിനായതും ഭവതിമാനായതും ജനനി നീ നാഗവും നഗകകം തനായതും ധരനദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എൻ പാപമെയ്വതിനൊരമ്പായിടുന്നറിവും നിൻ പാദ താരിലെഴുമെന്നം വാണു മുറിവിലൊരമ്പാം വനം ധനുരഹം ഭാവിയാണു ജനനി അമ്പാതരുന്നു വിജയം പാപപങ്കിലമഹം ഭാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും വൃത്തായി നിന്നതിനു വിത്തായി വിണ്ണടുമരുത്തായി ദൃഷ്ടി മുതലായി ഒത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാമതി മഹത്തായിടും ജനനി നീ ഭുവാതിഭൂതമതിനാവാസമില്ല വെറു മാഭാസമാമതറിവിന്നാഭാവി ശേഷമിതിനാവാസമിങ്ങുലകി അപാദിതം ഭവതിയാൽ നവാദിതൻ വിഷയിതാവാസമറ്റ ഭവ ഭവാ

0: ആകവിലസും യൗവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനുമരുതേ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ പി വി രാമചന്ദ്രൻ മാസ്റ്റർ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഒന്ന് എന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: മധുരഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഒന്ന് എന്ന വാക്കിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1957 പുറത്തിറങ്ങിയ ജയിൽപുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി തിരുനയനാർ കുറിച്ചി മാധവൻ നായർ രചന നിർവഹിച്ച് ബ്രദർ ലക്ഷ്മണൻ സംഗീതം നൽകി കമുകറ പുരുഷോത്തമനും പി ലീലയും ചേർന്ന് പാടിയ ഗാനമാണ്.

പി ഭാസ്കരൻ രചന നിർവഹിച്ച്, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, പി ലീല ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം 1959 പുറത്തിറങ്ങിയ നാടോടികൾ.

മധുരഗീതങ്ങളിൽ ഇനി 1960 പുറത്തിറങ്ങിയ പൂത്താലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ബ്രദർ ലക്ഷ്മണനാണ്. ആലാപനം കമുകറ പുരുഷോത്തമനും സി എസ് രാധാദേവിയും. കേൾക്കാം നമുക്ക് ആ ഗാനം.

കമുകറ പുരുഷോത്തമനും പി ലീലയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം 1961 പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരി. ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഭയദേവ്. സംഗീതം നൽകിയിരിക്കുന്നത് വി ദക്ഷിണാമൂർത്തി.

പി ഭാസ്കരൻ രചന നിർവഹിച്ച്, വിജയ സംഗീത സംവിധാനം നൽകി. സി ഒ ആൻഡോ, എൽ ആർ ഈശ്വരി എന്നിവർ പാടിയ ഗാനമാണ് മധുരഗീതങ്ങളിൽ അടുത്തത്. ചിത്രം 1969 പുറത്തിറങ്ങിയ മിസ്റ്റർ കേരള.

0: പണ്ട് വേളകൾ കാട്ടുന്നു ബാലേ
1: വേണ്ടാത്ത പൊല്ല.

ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം. ഇന്നു നിൻ മുന്നിൽ പ്രേമഖരാവ്, ഇന്നു നിൻ മുന്നിൽ പ്രേമഖരാവ്.

0: വന്നേ വന്നേ പൊന്നാര കിളിയല്ലേ, നിന്റെ കണ്ണാലെ കല്ലെറിഞ്ഞു കറക്കിയില്ലേ, കണ്ണില് കൊല്ലല് വന്നേ.
1: കണ്ടോ കണ്ടോ വാട്ടിൽ പോട്ടേ നല്ല ഇന്നു പറഞ്ഞു വേഷം ആദ്യ വച്ചതാണല്ലേ, അയ്യ അയ്യ അയ്യ
0: വന്നേ വന്നേ.
1: അയ്യ കണ്ടോ കണ്ടോ
0: ഒന്ന് വന്നേ വന്നേ.
1: അയ്യ കണ്ടോ കണ്ടോ.
2: മധുരഗീതങ്ങളിൽ ഇനി 1970 പുറത്തിറങ്ങിയ ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി ബി വസന്തയും സംഘവും പാടിയ ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മ. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ. ചിത്രം 1973 പുറത്തിറങ്ങിയ ഏണിപ്പടികൾ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: ഒന്ന് എന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ഭരദ്വാജാണ്. ചിത്രം 2000 പുറത്തിറങ്ങിയ ശ്രദ്ധ.

കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2003 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് BR പ്രസാദാണ്. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗറും ആലാപനം MG ശ്രീകുമാറും സുജാതയും ചേർന്ന്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഗാനരചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം നോവൽ

മധുരഗീതങ്ങളിൽ ഇനി നമ്പർ 66 മധുര ബസ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. 2012 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശരത് വയലാറാണ്. സംഗീതം പകർന്നിരിക്കുന്നത് M. ജയചന്ദ്രനും ആലാപനം ഗാനഗന്ധർവൻ യേശുദാസും ചിത്രയും ചേർന്ന്.

0: ഒന്ന് എന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇതോടുകൂടി ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: മധുരഗീതങ്ങൾ.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: സാഹിത്യവും സംസ്കാരവും, കലയും കായികവും, അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.7.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആർദ്രഗീതങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നത്, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, തുടർന്ന് ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു രാമചന്ദ്രൻ മാസ്റ്റർ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം കേൾക്കാം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ അറ്റ് സ്കൂൾ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് മധുരഗീതങ്ങൾ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയം, മരണം 392, കാണാതായത് 1400 പേരെ. തുള്ളി മഴ പോലും പെയ്യാത്ത ഒരു പകൽ ഹിമാലയത്തിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന പ്രളയജലത്തിൽ നേപ്പാൾ ദുരന്തഭൂമിയായി. ബുധനാഴ്ച രാവിലെ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392. നേപ്പാളിൽ 389 പേരും ടിബറ്റിലെ ഗീറോങ് പാർട്ട് പ്രദേശത്ത് 3 പേരുമാണ് മരിച്ചത്. ഇരു രാജ്യങ്ങളിലുമായി 1400 പേരെയെങ്കിലും കാണാതായിട്ടുണ്ട്. ഇന്ത്യക്കാരടക്കം 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. ഹിമാലയത്തിലെ കൂറ്റൻ ഹിമാനിയുടെ ഒരു ഭാഗം തകർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുള്ള ലാങ്ടാങ് ദേശീയ ഉദ്യാനത്തിൽ പതിച്ചതാണ് ദുരന്ത കാരണം. നേപ്പാൾ പ്രളയത്തിൽ മലയാളികളടക്കം 290 ഇന്ത്യക്കാരെ കാണാതായെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനീസ് വശത്ത് 200 പേരെ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് നേപ്പാൾ അധികൃതരെ ബന്ധപ്പെട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന UPയിലെ നദീതീരങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന UPയുടെ മഹാരാജഗഞ്ച്, കുഷിനഗർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ഇവിടെ നദികളിലെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നതിനൊപ്പം വെള്ളം

വെള്ളപ്പൊക്കമുണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ട ഗ്രാമങ്ങളിലുള്ളവരുടെ കണക്കെടുപ്പും നടത്തി. നേപ്പാളിലെ അപ്രതീക്ഷിത മിന്നൽ പ്രളയത്തിന് കാരണം റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ഭൂകമ്പമല്ലെന്നും ഹിമാനിയുടെ തകർച്ചയാണെന്നും US ജിയോളജിക്കൽ സർവേ വിഭാഗം വ്യക്തമാക്കി. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികൾ

രുടെയും സംഘം സുരക്ഷിതരാണെന്നും വിവരം കിട്ടി. രാജസ്ഥാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് പ്രകാശ് ശർമ്മയ്ക്കു നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതിയിലെ ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ അസാധാരണവും അപൂർവവുമായ നീക്കം, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ, ബന്ധുനിയമനം, സ്വജനപക്ഷപാതം തുടങ്ങിയ ആരോപണങ്ങളാണ് ജസ്റ്റിസ് മേത്ത ചീഫ് ജസ്റ്റിസിനെഴുതിയ കത്തിൽ ഉന്നയിച്ചത്. ജസ്റ്റിസ് ശർമ്മയെ ഉടൻ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും 2, 10, 17 തീയതികളിലായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് എഴുതിയ കത്തുകളിൽ ജസ്റ്റിസ് മേത്ത ആവശ്യപ്പെട്ടു. ഗതാഗത തടസ്സങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, സർക്കാർ പദ്ധതികൾ, പരീക്ഷകളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ, തിരക്കിനിടയിൽ വിട്ടുപോയതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ യാത്രാവേളയിലെ ഓർമ്മിപ്പിക്കാൻ KSRTCയുടെ സ്വന്തം ഡിജിറ്റൽ റേഡിയോ വരുന്നു. കോർപ്പറേഷൻ നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്ന തരത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുക. റേഡിയോ നടത്തിപ്പിനുള്ള കരാറുകാരെ തേടി കോർപ്പറേഷൻ ടെൻഡർ ക്ഷണിച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതിൻ്റെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരം FEMA ED കേസെടുത്തു. വിദേശത്തേക്ക് 15 ദശലക്ഷം അമേരിക്കൻ ഡോളർ 126 കോടി രൂപ അയച്ചെന്ന വെളിപ്പെടുത്തലിലാണ് കേസ്. എഴുത്തുകാരൻ TKD മുഴപ്പിലങ്ങാട് TK ദാമോദരൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് ശ്രീനാരായണാശ്രമത്തിന് സമീപം ഈ മാസം 18 രാത്രി വാഹനം തട്ടി പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഥാകൃത്ത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൺട്രോളർ ജനറൽ ഓഫ് പാറ്റന്റുമായിരുന്ന PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദേശികൾക്ക് ഇമിഗ്രന്റ് വിസ അനുവദിക്കുന്ന നടപടികൾ US ആഗോളതലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. H1B വിസ അപേക്ഷ ഫീസ് $1,03,265 ഉയർത്താൻ ട്രംപ് ഭരണകൂടം ശുപാർശ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കായി ലോകമെമ്പാടുമുള്ള US വിസ അപ്പോയിന്റ്മെന്റുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനു പിന്നാലെ തിരുവനന്തപുരത്തിന്റെ ഭാഗങ്ങൾ വേർപെടുത്തി തമിഴ്നാട് കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷൻ തുടങ്ങുമെന്ന അഭ്യൂഹം. റെയിൽവേ യാത്രക്കാരുടെ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളിലാണ് അഭ്യൂഹം പരക്കുന്നത്. നാഗർകോവിൽ മുതൽ നേമം വരെയുള്ള ഭാഗം വേർപെടുത്താനാണ് സാധ്യതയെന്നാണ് പ്രചരണം. എന്നാൽ റെയിൽവേ ഇക്കാര്യം നിഷേധിച്ചു. കൊങ്കണിനെ ഏറ്റെടുത്ത് മംഗളൂരു പ്രത്യേക റെയിൽവേ ഡിവിഷനാക്കാനുള്ള പദ്ധതിയിലേക്ക് കർണാടകം. വർഷങ്ങളായുള്ള നീക്കമാണിതെങ്കിലും ഉള്ളാൽ ഉൾപ്പെടെയുള്ള മംഗളൂരു മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർത്തതോടെ ഇതിലെ സുപ്രധാന ഘട്ടമായി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കുന്നതോടെ നീക്കം പൂർണ്ണമാകും. ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ഇന്നാഘോഷിക്കും. ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും ശിവഗിരി മഠം ശാഖാസ്ഥാപനങ്ങളിലുമെല്ലാം ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ നടക്കും. ഇന്ന് അയ്യങ്കാളി ജയന്തി. രാജാധിപത്യത്തിന്റെ ദുർഘടപാതകളിലൂടെ നിഷേധത്തിന്റെ വില്ലുവണ്ടി പായിച്ച നവോത്ഥാന ശില്പിയാണ് അയ്യങ്കാളിയെന്ന് മന്ത്രി KA തുളസി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചങ്ങലകൾ സമരങ്ങളിലൂടെയും ശാരീരിക ചെറുത്തുനിൽപ്പുകളിലൂടെയും പൊട്ടിച്ചെറിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളിയെന്നും അയ്യങ്കാളി അനുസ്മരണ സന്ദേശത്തിൽ അവർ പറഞ്ഞു. 10 ആണ്ടുകളായി കേരള പോലീസ് അന്വേഷിക്കുന്ന കൊലക്കേസ് പ്രതി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ടെന്ന അഭ്യൂഹം ചില മലയാളം ചാനലുകളാണ് വാർത്ത പുറത്തുവിട്ടത്. വെളിപ്പെടുത്തലിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് സ്ഥിരീകരണമില്ലെന്നും അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടി ഉടൻ കത്ത് നൽകും. 10 ആണ്ടുകൾ പഴക്കമുള്ള കണ്ണൂർ റെയിൽവേ കോളനി ചരിത്രമാക്കുന്നു. പകരം അത്യാധുനിക സൗകര്യങ്ങളുടെ 14 നില ഫ്ളാറ്റ് സമുച്ചയമടക്കം ഇവിടെ ഉയരും. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനു കീഴിലുള്ള കണ്ണൂർ റെയിൽവേ കോളനിയുടെ പുനർവികസന പദ്ധതിയാണ് ഇത്. കായിക വാർത്തകൾ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ ക്രിക്കറ്റ് മത്സരങ്ങളുടെ തീയതി പ്രഖ്യാപിച്ചു. ഇരുവിഭാഗത്തിലും ഇന്ത്യക്ക് ക്വാർട്ടർ ഫൈനലാണ് ആദ്യ മത്സരം. വനിതാ വിഭാഗത്തിൽ September 18 ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം September 28 ആണ്. രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറിയുമായി ഇന്ത്യക്ക് മുന്നിൽ
സോണിൽ.

0: ധനുഷ വൻ മതിലായപ്പോൾ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്ക് വീരോചിത സമനില. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 9 429 റൺസെടുത്ത് ഡിക്ലെയർ ചെയ്തതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനിലക്ക് സമ്മതിക്കുകയായിരുന്നു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ 1-0 സ്വന്തമാക്കി. വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യക്ക് 5-ാം സ്ഥാനം. ലോക റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തുള്ള ജർമ്മനിയെ വീഴ്ത്തിയാണ് ഇന്ത്യ 5-ാം സ്ഥാനം നേടിയത്. പവൻരാജിന്റെ സൂപ്പർ ബൌളിംഗിൽ ഏരീസ് കൊല്ലം സൈലേഴ്സിന് ത്രില്ലർ ജയം. കേരള ക്രിക്കറ്റ് ലീഗിലെ ആവേശ പോരാട്ടത്തിൽ 3 റൺസിനാണ് കൊല്ലം കൊച്ചിയെ തകർത്തത്. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ എ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച് മലയാളി താരം മിന്നുമണി. ഏകദിന 2020 ടീമുകളിലാണ് വയനാട്ടുകാരിയായ ഓൾറൗണ്ടർ ഉള്ളത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535-6.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദുർഗ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി. മാധുരിയും ചേർന്ന് പാടിയ ഗാനം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: റേഡിയോ മലബാർ.
4: വില്യം ഐസക്, ഗീതിയ വർമ്മൻ, സജിത് ശങ്കർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൊച്ചിൻ ഷാദി അറ്റ് ചെന്നൈ 3.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM. ശങ്കർ മഹാദേവൻ, റിമി ടോമി, പപ്പുക്കുട്ടി ഭാഗവതർ, സുബ്ബലക്ഷ്മി.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 88.4.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ

ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മല്ലിക, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
2: നമ്മുടെ റോജയെ തന്നെയാ.
3: നീ എന്താ പറയുന്നേ
1: സുരേഷ? നീ
4: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
1: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
3: അതാരാ?
1: ഞാൻ ഞാൻ ഞാൻ
4: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
1: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ
5: സുരേഷ നീ
1: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
4: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കെന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. തിങ്കളാഴ്ച അദ്ദേഹം കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. അവിടെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ട് വരുന്നു. കേരള സർക്കാരിന്റെ നോർക്കയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: 2500 പേർ മൊത്തം മിസ്സിംഗ് ആണ്. നോർക്ക ബന്ധപ്പെടുന്നുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവര് ടോട്ടലി ഡിസ്റപ്റ്റഡ് ആയി ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അറിയിക്കും.
0: പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 33 മലയാളികളെയും കണ്ടെത്താനുണ്ട്. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392 ഉയർന്നു. 1468 പേരെ കാണാതായിട്ടുണ്ട്. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോവളത്തും വിപുലമായ പരിപാടികൾ നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വില്ലുവണ്ടി സമരം മുതൽ കർഷക തൊഴിലാളി പണിമുടക്ക് വരെയുള്ള ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ആത്മീയതയും ഭൗതികതയും ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇന്നും സാമൂഹ്യനീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്.
0: ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86-ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻവള്ളങ്ങളും വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻവള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാനിറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
0: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
6: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, CDകൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
0: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീടനേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ

പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലേയം. തുടർന്ന് ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു രാമചന്ദ്രൻ മാസ്റ്റർ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം കേൾക്കാം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം ഇനി നാട്ടുവിശേഷം. നളന്ദകലാ സാഹിത്യവേദി ഇരിട്ടിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ചിത്രരചനാ മത്സരം പെൻസിൽ ഡ്രോയിങ് സംഘടിപ്പിക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ നാല് വിഭാഗങ്ങളിലാണ് മത്സരം. ഈ മാസം 30 രാവിലെ 10 കീഴൂർ വാഴുന്ന വേഴ്സ് UP സ്കൂൾ ഹാളിൽ ചിത്രകാരൻ നന്ദനൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങൾക്ക് 8547181483 എന്ന നമ്പറിൽ വിളിക്കാം. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടുവരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 9111230887188 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സ്ആപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4ാമത് ഉസ്ബക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉസ്ബക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കെന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപ്പറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 കേന്ദ്രങ്ങളിലായി 8.78 GW ശേഷിയുള്ള 24

0: ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
2: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 കോടി അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5,356 രൂപയാണ്. പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 കോടി റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്കൃത ഭാഷയുടെ കാലാതീതമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്നതിനാണ് ശ്രാവണ പൂർണിമയിൽ ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ആത്മീയതയിലൂടെ കൂടുതൽ സുദൃഢമായ സൌഹാർദ്ദവും കാരുണ്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പാതയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി VD സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ്, സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനത്തെത്തി. 5-ാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ആയി. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിലെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ ആലസ്യമൊക്കെ വിട്ട് വീണ്ടും പഴയ പോലെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് വീണ്ടും നല്ലൊരു ഗാനങ്ങളുമായിട്ട് നമ്മുടെ ഇഷ്ടഗാനങ്ങൾ വന്നിരിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209702896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഷൈജു ഫ്രം മട്ടന്നൂർ.
0: മട്ടന്നൂർ?
1: മട്ടന്നൂർ.
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ മിൽക്ക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ ഇപ്പം ഭക്ഷണത്തിന്റെ സമയമാണോ?
1: ഇപ്പോ ലഞ്ച് ലഞ്ച് ലഞ്ച് ബ്രേക്ക്.
0: എത്ര മണി വരെയാണ്? ഒരു മണി മുതൽ രണ്ടു മണി വരെയാണ്?
1: ഒരു മണി മുതൽ രണ്ടു മണി വരെ.
0: ഓക്കെ, അപ്പൊ എങ്ങനെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണൊക്കെ അടിച്ചു പൊളിച്ചു.
0: പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു?
1: പ്രോഗ്രാം ഒക്കെ ഒരു പ്രോഗ്രാം ഉണ്ട് വന്നിട്ട് നാളെ.
0: ഓക്കെ,
1: അതിന് പോയിട്ട് പങ്കെടുക്കണം.
0: എങ്ങനെ തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയോ?
1: കുഴപ്പമില്ല.
0: ഓക്കെ, എങ്ങനെ ഓണത്തിന് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ?
1: എവിടെയും പോയിട്ടില്ല, വൈഫ് വീട്ടിൽ പോയി.
0: തിരിച്ചു പോകുന്നു അല്ലേ? ഓക്കെ, സദ്യ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചുപൊളി. ഓക്കെ,
1: ഓക്കെ,
0: ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ഇഷ്ടഗാനങ്ങളിൽ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു ചിത്രശേഷി അവിടെ ഒരു നറു പുഷ്പമായി എന്ന് പറയുന്ന ചിത്രത്തിലെ.
0: അടിപൊളി പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പാട്ട് ഇഷ്ടപ്പെടാനുണ്ടോ?
1: സൗണ്ട്
0: തന്നെ കേൾക്കണം അല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു?
1: എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ വൈഫ് സുനിഷ, മകൾ അൻഷിക,
0: ഓക്കെ,
1: എന്റെ ഒരു ഹസ്ബൻഡ് അനീഷ്.
0: ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. വിളിച്ചത് വളരെ സന്തോഷം.
1: താങ്ക് യു സോ മച്ച്.
0: പാട്ട് കേട്ടോ, പാട്ട് കേട്ടോളൂ.
1: ഓക്കെ.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747-018-037.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ഞാൻ പാർവതി.
2: പാർവതി, ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? പഴശ്ശിയിലാണുള്ളത്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് വെറൈറ്റി?
3: എനിക്ക് പനിയായിരുന്നു, പിന്നെ എന്റെ കുഞ്ഞനിയത്തി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഓണം അവളുടെ.
2: ആണല്ലേ, കുഞ്ഞനിയത്തി ഉണ്ടായിരുന്നു പറഞ്ഞേ.
3: ഇനാര.
2: ആഹാ, വെറൈറ്റി പേരാണല്ലോ. ഓക്കെ, അപ്പൊ പനി വന്നിട്ട് എവിടെയും പോവാൻ പറ്റിയില്ല അല്ലേ?
3: എന്നാലും അടിച്ചു പൊളിച്ചു.
2: എന്നാലും പൊളിച്ചു. സദ്യ ആയിരുന്നോ?
3: സദ്യ.
2: എന്തൊക്കെ കൂട്ടുകറി ഉണ്ടായിരുന്നു? ആരാണ് ഇതൊക്കെ വെക്കുന്നേ?
3: അമ്മയും അമ്മമ്മയും മാമിയും.
2: ആഹാ, എല്ലാരും ഒന്നിച്ച് അല്ലേ? അടിച്ചു പൊളിച്ചു ആഘോഷിച്ചു ഓണം അല്ലേ? അപ്പോ ഇന്ന് വെക്കേഷൻ തന്നെ. ഇനിയിപ്പം തിങ്കൾ മുതലല്ലേ സ്കൂൾ തുറക്കുന്നേ? ഓക്കെ. അപ്പോ ഇഷ്ട ഗാനങ്ങളിൽ ഇന്ന് വിളിച്ചിട്ട് ഏത് പാട്ടാണ് വേണ്ടത്?
3: ഏതോ വാർമുകിലിൽ.
2: ഒരു രണ്ട് വരി പാടിത്തരാവോ? വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ.
3: സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി ഇന്നു മാറി വിണ്ണി.

0: സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി.
1: പാറുകുട്ടി അടിപൊളിയായിട്ട് പാടിട്ടോ.
0: താങ്ക് യു.
1: പാട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അറിയാം, കേൾക്കുമ്പോ അറിയാം. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഇനി എപ്പോഴാ പോണ്ടത്?
0: എവിടെ
1: ക്ലാസ്സിന് പോണ്ടത്? സംഗീതം പഠിക്കാൻ?
0: ആഹാ,
1: ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് കേൾപ്പിക്കേണ്ടത്? എല്ലാ ശ്രോതാക്കൾക്കും അല്ലേ? റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. അപ്പോ ഓണമൊക്കെ അടിച്ചു പൊളിച്ചു, അപ്പോ ഈ ഒരു പാട്ട് നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിലൂടെ കേൾക്കാം അല്ലേ?
0: താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
5: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ.
6: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
7: നമസ്കാരം, ഞാൻ

0: ഉല്ലാസ് എന്നാണ് പേര്.
1: ഉല്ലാസ് എവിടെയാണ്?
0: കല്ലേരിക്കരയാണ്. കല്ലേരിക്കര.
1: കല്ലേരിക്കര. ഓക്കെ, എന്താ വർക്ക് ചെയ്യുന്നേ?
0: ഞാൻ എയർപോർട്ടിലാണ്.
1: ഓക്കെ, അപ്പൊ ഇന്ന് ലീവ് ആണ് അല്ലേ?
0: ഇന്ന് ലീവ് ആണ്. ഓണത്തിന് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു.
1: ഇന്ന് ലീവ് കിട്ടി, സന്തോഷമായി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഓണം? എങ്ങനെയാ ഉണ്ടായിരുന്നു
0: ഓണം? ഓണത്തിന്റെ അന്ന് കുഴപ്പമുണ്ടായിട്ടില്ല, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങും യാത്ര പോക്കും ഒന്നും ഉണ്ടായില്ല. വീട്ടിൽ തന്നെ.
1: വീട്ടിൽ തന്നെ. അപ്പൊ എല്ലാരും കൂടി ഒത്തുകൂടി വീട്ടിൽ അങ്ങ് ആഘോഷിച്ചു.
0: ഒത്തുകൂടി.
1: എന്താണ് സദ്യ ആണോ ഒരുക്കിയത്?
0: സദ്യ തന്നെ, ഓണത്തിന് സദ്യ.
1: പിന്നെ വീട്ടിൽ ഉള്ളത്
0: വേറെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടൻ, രണ്ടേട്ടന്മാരുണ്ട്. ഒരേട്ടൻ സെപ്പറേറ്റ് ആണ്, പക്ഷെ ഓണത്തിന് വന്നു.
1: ഓക്കെ.
0: പിന്നെ മൂത്ത ഏട്ടന്റെ മകൻ
1: ഇവാൻ. ഓക്കെ, എന്നാലും അവരുടെയൊക്കെ പേരൊന്നും കൂടി പറയാവോ?
0: ആ, ഏട്ടന്റെ പേര് ഉന്മേഷ്, രണ്ടാമത്തെ ഏട്ടന്റെ പേര് ഉജേഷ്. ഉന്മേഷ് ഏട്ടന്റെ വൈഫിന്റെ പേര് മഞ്ജു. ഉജേഷ് ഏട്ടന്റെ വൈഫിന്റെ പേര് അതുല്യ. മൂത്തെ ഉന്മേഷന്റെ മോന്റെ പേര് ഇവാൻ.
1: ഇവാൻ. ഓക്കെ.
0: അമ്മ ചന്ദ്രമതി, അച്ഛൻ കുഞ്ഞിക്കണ്ണൻ.
1: ഓക്കെ, അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ, അംഗങ്ങൾ. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഒത്തുകൂടുന്നത് അല്ലെ? അല്ലെങ്കിൽ ഒരു ഓണം ഇതുപോലുള്ള ദിവസങ്ങളിലാണ് അധികം എല്ലാരും ഒത്തുചേരല്ലോ. ഇപ്പം എല്ലാരും പണ്ടത്തെ പോലെ കൂട്ടുകുടുംബം അല്ലല്ലോ, എല്ലാരും അണുകുടുംബത്തിലേക്ക് മാറിയത് കാരണം എല്ലാവരും. അപ്പൊ ഇങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്താണ് എല്ലാരും ഒന്ന് ഒത്തുകൂടുക. അപ്പൊ ഇത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഓക്കെ. ആ, കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഇഷ്ടഗാനങ്ങളിൽ ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് വിളിച്ചത്?
0: ഇന്ന് നമ്മളെ വടക്കുനാഥൻ എന്ന സിനിമയിലെ കുരുകിളി പാട്ട് മുഴുവെന്നുള്ള പാട്ട് നല്ല കേട്ടാലൊന്നും അധികം മടുത്തു വരാത്ത നല്ല
1: തീർച്ചയായിട്ടും ദാസേട്ടനും ചിത്ര
0: ചേച്ചിട്ട്
1: ആലപിച്ച ഗാനമാണ്. മാത്രല്ല നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിട്ട് പശ്ചാത്തലായിട്ടുള്ളത്.
0: ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്.
1: അതെ അതെ, ലാലേട്ടന്റെ തകർത്തഭിനയായിരുന്നു അല്ലേ? എങ്ങനെ, തിയേറ്ററിൽ പോയി കണ്ടതാണോ?
0: അതെ അതെ അതെ.
1: എങ്ങനെ, ഫാമിലി ഒക്കെ ആയിട്ടാണോ പോവാറ്?
0: ഫാമിലി ആയിട്ടും പോകും, ഫ്രണ്ട്സ് ആയിട്ടും പോവാറുണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് കൂടുതലും പോക്ക്.
1: അതെ അല്ലേ. ഇപ്പൊ പിന്നെ വിവാഹം കഴിഞ്ഞത് കാരണം ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പോകാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോ ഓണത്തിന്റെ ആലസ്യത്തൊക്കെ എങ്ങനെ അങ്ങ് മാറി വരട്ടെ, വീണ്ടും ജോലി തിരക്കിലേക്ക് ഇറങ്ങേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത്
1: ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി, ഓക്കെ.
1: വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
0: ശരി, താങ്ക് യു.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ

0: ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തലസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം.
2: ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? അയ്യല്ലൂരിലെ ചന്ദ്രിയേച്ചി. അപ്പോ അയ്യല്ലൂരിലല്ല ഇപ്പൊ ഉള്ളതെന്ന് അർത്ഥം അല്ലേ? എവിടുന്നാ വിളിക്കുന്നേ? എന്തായിരുന്നു അവിടുത്തെ വിശേഷം? ഓഹോ, അത് ശരി. എങ്ങനെ ഓണൊക്കെ?
3: ഓണം അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല നമുക്ക്. പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു വിഷമമുള്ളതുകൊണ്ട് അങ്ങനെ വലിയ
2: ആഘോഷമൊന്നുമില്ല. എങ്ങനെയുണ്ട്
3: അനിയത്തിന്റെ? ഏകദേശം മാറി വരുന്നുണ്ട്.
2: സുഖമുണ്ട്?
3: ഇവിടെ
2: ശ്രീനാരായണ ഗുരു ജയന്തി അല്ലേ, അപ്പൊ അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ട്?
3: ഇവിടെ നമ്മളെ അടുത്ത് ഒരു മഠമുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ. അവിടെ ഇന്നലെ കുട്ടികളെ ഡാൻസും പാട്ടും പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ അവിടുന്ന് പായസദാനം എല്ലാം ഉണ്ട്.
2: ആണല്ലേ, കുട്ടികൾക്കൊക്കെ ഒരു ആഘോഷം തന്നെയാണ് അല്ലേ?
3: അതെ അതെ അതെ, ഇവിടെ നല്ല പരിപാടിയല്ലോ. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരിപാടി ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ മുതല് പായസം.
2: അതെ അല്ലേ. ഓക്കെ, ചന്ദ്രേച്ചി ഇന്ന് ഏത് പാട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചത്?
3: ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് തന്നെ, ഏതായാലും ചതയല്ല.
2: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം. യുഗപുരുഷ എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ. യേശുദാസും മണികണ്ഠനും സംഘമൊക്കെ പാടിയിട്ടുള്ളൊരു ഗാനം, ഒരു വിപ്ലവ ഗാനം പോലുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കൂടി കേൾപ്പിച്ചാലോ?
3: ആയിക്കോട്ടെ.
2: ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
2: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. CM വിസ്താര,
1: CM വിസ്താര നെല്ലൂന്നി.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: സന്തോഷാണ്.
0: സന്തോഷ്.

0: ഉഷ്, നല്ല ശബ്ദ പരിചയമുണ്ട്.
1: ഞാൻ അരോമ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: എങ്ങനെയുണ്ട്?
1: ഓണൊക്കെ
0: അടിച്ചു പൊളിച്ചില്ലേ?
1: ഓ, ഓണൊക്കെ അടിച്ചു പൊളിച്ചു.
0: സദ്യ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ?
1: സദ്യ നമ്മൾ ഒരു ദിവസം വെച്ചത് 25-ാം തീയതി.
0: 25-ാം തീയതി അല്ലേ? ഓക്കേ. അങ്ങനെ അതൊക്കെ ഗംഭീരമായിട്ട് അങ്ങനെ പര്യവസാനിച്ചു അല്ലേ?
1: ഗംഭീരമാക്കി, നല്ലതായി.
0: ഓക്കേ, പിന്നെ വീട്ടിലെ ഓണത്തെ കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ.
1: വീട്ടിലെ ഓണൊക്കെ നല്ലതായിരുന്നു. ഇപ്രാവശ്യം അറിയാലോ, പൂവിനെല്ലാം വളരെ വലിയ വിലയാണ്.
0: അതെ അതെ.
1: എന്നിരുന്നാലും നമ്മൾ മത്സരിച്ച് വാങ്ങിച്ചു, നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്.
0: ഓക്കേ,
1: അല്ലേ, ഫുള്ള് വട്ടത്തിലാണ് ഇട്ടത്. ഓണത്തിന്റെ പൊതുവെ വട്ടത്തിലാണ് ഇടുക, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം വട്ടത്തിലിട്ടു. പക്ഷെ ഇപ്പോഴും നമ്മള് കണ്ണൂരൊക്കെ പൂവിന് പോയപ്പോഴ് വെറൈറ്റി കുറവാണ്. മഞ്ഞ, ചേമന്തി കുറവായിട്ടാണ് തോന്നിയത്. ചേമന്തി ഇല്ല, മഞ്ഞ ചേമന്തി ഇല്ല. അതിന് ചെട്ടി അതുണ്ടായിരുന്നു. പിന്നെ മഴയായത് കൊണ്ട് പൊതുവെ ആക്റ്റീവ് ആയിരുന്നില്ല ആ പൂവ് മാർക്കറ്റ്. നമ്മളെപ്പോഴും കാണുന്ന പോലെ ആയിരുന്നില്ല, കുറച്ച് ഡള്ളായിരുന്നു. എല്ലാവരും മഴയായത് കൊണ്ട് കുറെ ആള് പുറത്തിറങ്ങിയിട്ടില്ല ആ ഒരു സമയത്ത്.
0: അതെ അതെ.
1: പക്ഷെ എന്നിരുന്നാലും അവര്
0: മാത്രല്ല, നമ്മളെ നാട്ടില് ഓറഞ്ച് അലർട്ടുമാണ്. അപ്പൊ അധികം ആൾക്കാരും പുറത്തിറങ്ങാതെ അല്ലേ വീട്ടിൽ തന്നെ ഒതുങ്ങി?
1: ആ, വീട്ടിൽ തന്നെ ആയിപ്പോയിട്ടുണ്ട്.
0: അതെ അതെ.
1: മഴ ചെറിയൊരു തടസ്സം സൃഷ്ടിച്ചിന്. എന്നിരുന്നാലും ഓണം ഓണത്തിന്റെ അതേ ലെവൽ തന്നെ പോയിരുന്നു. എല്ലാവരും നല്ലോണം ആഘോഷിച്ചിരുന്നു. മാർക്കറ്റ് ഒക്കെ വളരെ സജീവമായിരുന്നു. ജനങ്ങൾ നല്ലോണം തിരക്കുണ്ടായിരുന്നു ജനങ്ങളുടെ.
0: അതെ അതെ.
1: അങ്ങനെയുള്ളു സർ.
0: അപ്പൊ അങ്ങനെ ഓണം അങ്ങനെ കഴിഞ്ഞു അല്ലേ?
1: ഓണം അങ്ങനെ.
0: അപ്പൊ ഇന്ന് നമ്മുടെ ഇഷ്ട ഗാനങ്ങളില് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം സന്തോഷേട്ടന്?
1: ഇപ്പോഴും പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനുള്ളത് നക്ഷത്രങ്ങളുള്ള പഴയ സിനിമ നക്ഷത്രങ്ങൾ.
0: പിന്നെ നല്ല സിനിമയല്ലേ?
1: മഞ്ഞൾ പ്രസാദവും. അത് ഞാൻ പണ്ടേ 1-2 തവണ ആ സിനിമ കണ്ടിരുന്നു.
0: നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു 2 വരി ഒന്ന് പാടിത്തന്നാൽ സന്തോഷമായിരുന്നു.
1: പാടിത്തന്നാൽ പാടാൻ അറിയില്ല, പാട്ട് കേൾക്കുവാനും പാട്ട് ആസ്വദിക്കാനും.
0: ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഈ പാട്ട് തന്നെ നമുക്കൊരു 2 വരി പാടാം, ഒരുമിച്ച് പാടാം.
1: നിങ്ങളെ വെച്ച മാത്രം കേട്ട്, നിങ്ങളെ ശബ്ദം മാത്രം കേട്ടാ മതി, ഞാൻ വെറുതെ മൂളാ.
0: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ.
1: ആ മനുഷ്യയുടെ പാട്ട് മനസ്സിലങ്ങനെ 100% ഓർമ്മയില്ല. പഴയ പാട്ടായാലും നമ്മൾ പണ്ടൊക്കെ കുറെ കേട്ട് കേട്ടതായിരുന്നു. പക്ഷെ എത്ര കേട്ടാലും നമ്മളത് മനസ്സിൽ അത് ആ ഒരു വരികള് തങ്ങൂല. അതാണ് ആ പാട്ടിന്റെ ഒരു പ്രത്യേകത. അത് കേൾക്കുക, ആസ്വദിക്കുക, ആ ഒരു രംഗം മനസ്സിൽ വരിക എന്നുള്ളതാണ്. ആ പാട്ടിന്റെ വരികള് മനസ്സിൽ കുറിച്ച് വെച്ചിട്ടില്ല, അങ്ങനെ
0: ഓർമ്മിച്ചിട്ടില്ല.
1: ഓക്കെ ഓക്കെ സർ, താങ്ക് യു.
0: മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുണ്ടും ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ വന്നു ചിരി തൂക്കി നിന്നു വന്നു ചിരി തൂക്കി നിന്നു അങ്ങനെ അങ്ങ് പോവാ പാട്ട് അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്.
1: വളരെ മനോഹരമാണ്. പക്ഷെ ചിലപ്പോ നമ്മുടെ നിയോജനം ചിലപ്പോ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നിയോജനന്റെ ആ ഒരു സ്റ്റൈലും അവരുടെ ആസ്വാദനം ഒക്കെ വേറെയാണല്ലോ.
0: തീർച്ചയായിട്ടും. എന്നാലും ഈ ഒരു പാട്ട് അങ്ങനെ ആരും അങ്ങനെ വിട്ടുകളയുന്ന ഒരു പാട്ടല്ല. കാരണം ചിത്രത്തിൽ എല്ലാ പാട്ടും വളരെ മനോഹരമായ പാട്ടുകളാണ്. ജയചന്ദ്രൻ സാറ് പാടിയിട്ടുണ്ട്, ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുണ്ട് അല്ലെ, ചിത്രചേച്ചി, എല്ലാവരുടെയും ശബ്ദത്തിൽ മനോഹരമായ പാട്ടുകൾ ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു നക്ഷത്രങ്ങൾ. ഏതായാലും ഈ ഒരു പാട്ട് തന്നെ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. അപ്പൊ പരിചയപ്പെടാൻ.
1: അപ്പൊ
0: എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് എന്നാൽ ഈ പാട്ട് നമ്മുടെ ശ്രോതാക്കളെ കൂടി കേൾപ്പിക്കാം അല്ലെ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, പാട്ട് കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ.
0: താങ്ക് യു.
1: താങ്ക് യു സർ. ഓക്കെ ഓക്കെ.

0: മല്ലികേ, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
1: നമ്മുടെ റോജിയെ തന്നെയാ.
2: നീ എന്താ പറയുന്നേ
0: സുരേഷ? നീ
3: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
0: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
4: അതാരാ?
0: ഞാൻ ഞാൻ ഞാൻ
3: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
0: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ

0: സുരേഷ, നീ
1: പ്രാർത്ഥിക്ക്. സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
2: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
5: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0402-471-400, 7229-0018.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ അവസാനത്തെ കോളറാണ്. ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആദിൽ രാജ്. എവിടുന്നാ വിളിക്കുന്നേ? കരേറ്റയിൽ നിന്ന്. ആഹാ, അപ്പോ വെക്കേഷൻ ഒക്കെ ആണല്ലേ? ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു, തകർത്തു അല്ലേ? എവിടെങ്കിലും യാത്ര പോയോ?
7: യാത്രയൊന്നും പോയില്ല.
6: പോയില്ല, വീട്ടിൽ തന്നെയാണ്.
7: അമ്മേന്റെ വീട്ടിൽ പോയി, വന്നു.
6: പിന്നെ വേറെ എന്തൊക്കെയാണ് ആഘോഷിച്ചത്?
7: വേറെ അങ്ങനെ സദ്യ കഴിച്ചു.
6: സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു?
7: സദ്യയില്
6: ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ്? ഇതില്
7: എല്ലാം കഴിച്ചു.
6: ഇന്ന വിഭവം ഇഷ്ടം അങ്ങനൊന്നും ഇല്ല, എല്ലാം കഴിക്കും അല്ലേ? നമുക്ക് പായസം ഇഷ്ടമാണ്,
7: അങ്ങനെയൊക്കെ.
6: ഏത് തരം പായസം വെച്ചേ? രണ്ടു തരം വെച്ചോ? ഏതൊക്കെയാ വെച്ചേ? ഓ, അടിപൊളി, തകർത്തു. പായസത്തിന്റെ പേര് പറഞ്ഞതാ എന്റെ വായിലിങ്ങനെ വെള്ളം നിറയാട്ടോ. പിന്നെ കൂട്ടുകാരൊക്കെ വന്നായിരുന്നോ? വന്നു, എല്ലാരും വന്നു, അടിച്ചു പൊളിച്ചിട്ട് പോയി. തിങ്കളാഴ്ച മുതൽ സ്കൂളൊക്കെ പോണ്ടേ? അപ്പൊ ഇന്ന് മോൻ ഏത് പാട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചത്?
7: മണിച്ചിത്രത്തായിലെ
6: നല്ലൊരു പാട്ടാണല്ലേ, ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടപ്പോ പേടി തോന്നിയിരുന്നോ? ഇപ്പൊ അതിന്റെ ടെക്നിക്കൊക്കെ മനസ്സിലായി അല്ലേ, അതുകൊണ്ട് പേടിയൊന്നുമില്ല. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്? എല്ലാവർക്കും വേണ്ടിയിട്ട്. അതൊക്കെ പോട്ടെ, എനിക്കൊരു രണ്ടുപേര് പാട്ട് പാടി തരാവോ? പാടിക്കോളൂ.
7: കോടി ജന്മങ്ങളായി

അടിപൊളി. അതിന്റെ തുടക്കം ഗംഭീരമായി. മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പും കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിടാമെന്റെ മച്ചാൻ, വില്ലേ വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ശ്രീനിവാസന്റെ ഡാൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു അല്ലേ അതില്. ഓക്കെ, അപ്പൊ ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ മണിച്ചിത്ര താഴെ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടി മനോഹരമാക്കിയ പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഈ പാട്ട് കേട്ടാലോ? പാട്ട് കേട്ടോ. വിളിച്ചാൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024710702590018.
2: റേഡിയോ മലബാർ.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും വിധു പ്രതാപും സംഘവും പാടിയ ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: മുഹമ്മദ് മക്ബൂൽ മൻസൂർ, ഗോപി സുന്ദർ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഇന്ന് നിന്റെ മൊയ്തീൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ഈശ്വർ കെ ദർബാർ മേ മഹാത്മാ ഹൂ കി മേ ദുഷ്ട ആദ്മീ ഹൂ വോ തോ കോയി നീ ജാൻ സക്താ ഹൈ, മുസ്കോ ഭീ ബുരാ പതാ നീ ചലേഗാ കി മേരെ മേ ദുഷ്ടതാ കിത്നി ഭരി ഹൈ യാ തോ മേരെ മേ സാധുതാ കിത്നി ഭരി ഹൈ. വോ തോ സാധു ഹൃദയ ഹൈ ദുഷ്ട ഹൃദയ വോ ജാൻനേ വാലാ തോ രാം ജീ പഡാ ഹൈ.
3: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
1: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
4: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ജിയുടെ വാക്കുകൾ.
1: തൊഴിൽ തർക്കത്തിന്റെ ഗതി വിവരിക്കുന്നതിന് മുൻപായി ആശ്രമത്തിലേക്കൊന്ന് നോക്കുക അത്യാവശ്യമാണ്. ഞാൻ ചമ്പാരനിലായിരുന്ന കാലത്തൊന്നും ആശ്രമത്തിൻ്റെ ഓർമ്മ വിട്ടിരുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവിടെ ക്ഷണത്തിൽ വന്നു പോകാറുമുണ്ടായിരുന്നു. അക്കാലത്ത് ആശ്രമം അഹമ്മദാബാദിനടുത്തുള്ള കോച്ചിരബ് എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു. ഈ ഗ്രാമത്തിൽ പ്ലാഗ് ബാധിച്ചു. ആശ്രമത്തിലെ കുട്ടികൾക്ക് നേരിടാവുന്ന ആപത്തെന്തെന്ന് സ്പഷ്ടമായിരുന്നു. ആശ്രമത്തിൽ ഞങ്ങൾ എത്ര നിഷ്കർഷയോടെ വൃത്തിയും വെടിപ്പും പാലിച്ചു പോന്നാലും ചുറ്റുമുള്ള അശുചിത്വത്തിൻ്റെ ഭവിഷ്യത്ത് ഞങ്ങൾക്ക് ബാധകമല്ലാതാക്കുക അസാധ്യമാണ്. കോച്ചിരബിലെ ജനങ്ങളെക്കൊണ്ട് ശുചീകരണ തത്വങ്ങൾ അനുസരിപ്പിക്കാനോ ആ ഗ്രാമത്തെ മറ്റു വല്ല പ്രകാരത്തിലും ശുശ്രൂഷിക്കാനോ ഞങ്ങൾക്കന്ന് ശക്തിയുണ്ടായിരുന്നില്ല. ആശ്രമം നഗരത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ഭദ്രമാവിധം വിട്ടും എന്നാൽ വേണ്ടുന്നത്ര രണ്ടിനും അടുത്തുമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. ഒരു കാലത്ത് ഞങ്ങളുടെ സ്വന്തം വക സ്ഥലത്ത് തന്നെ വേണം ആശ്രമം സ്ഥിതി ചെയ്യുക എന്നും ഞങ്ങൾ ഉറച്ചിരുന്നു. കോച്ചിരബ് വിട്ടുപോവാൻ മതിയായ നോട്ടീസാണ് പ്ലാഗ് എന്നെനിക്ക് തോന്നി. അഹമ്മദാബാദിലെ ഒരു വർത്തകനായ ശ്രീയുത് പുംജാഭായ് ഹീരാചന്ദ് ആശ്രമവുമായി അടുത്തിടപെട്ടിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ നിലയിൽ ഉപകാരം ചെയ്തിരുന്നു. അഹമ്മദാബാദിലെ കാര്യങ്ങളിൽ ധാരാളം പരിചയമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്ക് തക്ക സ്ഥലം നേടിത്തരാമെന്ന് അദ്ദേഹം ഏറ്റു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൊച്ചിരബിൻ്റെ തെക്കും വടക്കും നടന്നു നോക്കിയ ശേഷം 3-4 നാഴിക വടക്കായി ഒരു സ്ഥലം അന്വേഷിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇപ്പോഴത്തെ സ്ഥലം തിരഞ്ഞുപിടിച്ചു. സബർമതി സെൻട്രൽ ജയിലിനടുത്താണെന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക ആകർഷകമായി എനിക്ക് തോന്നി. സത്യാഗ്രഹികൾ പതിവായി ജയിലിൽ പോകേണ്ടി വരുന്നവരാണെന്ന് പരക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ സ്ഥാനം എനിക്കിഷ്ടമായി. സാധാരണയായി ജയിലുകൾക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ശുചിത്വമുള്ളയിടങ്ങളായിരിക്കുമെന്നും എനിക്കറിയാം. ഏകദേശം 8 ദിവസത്തിനുള്ളിൽ ആശ്രമത്തിൻ്റെ സ്ഥലം തീരുവാങ്ങി. അന്ന് അതിൽ യാതൊരു കെട്ടിടവും ഉണ്ടായിരുന്നില്ല, യാതൊരു മരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നദീതീരത്തുള്ള അതിൻ്റെ കിടപ്പും അതിൻ്റെ ഏകാന്തതയും വളരെ വലിയ ഗുണങ്ങളായിരുന്നു. സ്ഥിരം കെട്ടിടങ്ങൾ കെട്ടുന്നവരെ തമ്പിൽ താമസിപ്പിക്കാനും അടുക്കളക്കായി തകരപ്പലക കൊണ്ട് പൊറിയുണ്ടാക്കാനും ഞങ്ങൾ തിരിച്ചപ്പെടുത്തി. ആശ്രമം പതുക്കെ വളർന്നു വരികയാണ്. ആ കാലത്തേക്ക് ഞങ്ങളുടെ സംഖ്യ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കൂടി 40-ൽ അധികമായിരുന്നു. എല്ലാവരും പൊതുവിലൊരടുക്കളയിൽ ഭക്ഷണം കഴിച്ചു വന്നു. സ്ഥലമാറ്റം ആലോചിച്ച് തീർച്ചയാക്കിയതത്രയും ഞാനാണ്. എന്നാൽ പതിവ് പോലെ അത് നിർവഹിക്കേണ്ടുന്ന ഭാരം മംഗൻലാളിന് വിട്ടുകൊടുത്തു. താമസിക്കാൻ സ്ഥിരം കെട്ടിടങ്ങളുണ്ടാക്കുന്നതിന് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. മഴക്കാലം അടുത്തിരുന്നു. സാമാനങ്ങൾ 4 നാഴിക ദൂരെ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്നു. തരിശായി കിടക്കുന്ന ആ സ്ഥലം പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ചെറിയ കുട്ടികളോടുകൂടി താമസിക്കുന്നത് ഒരു ചില്ലറ കാര്യമല്ല. പാമ്പുകളെ കൊല്ലില്ല എന്നായിരുന്നു സാധാരണ ഞങ്ങളുടെ ചട്ടം. എന്നാൽ ഈ ഇഴജന്തുക്കളെ പേടിയില്ലാത്തവരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ലെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഇന്നും ഞങ്ങൾക്ക് പേടി വിട്ടിട്ടില്ല. ഹിംസ്രജീവികളെ കൊല്ലില്ല എന്ന ചട്ടം യഥാശക്തി ഫിനിക്സിലും ടോൾസ്റ്റോയ് ഫോറത്തിലും സബർമതിയിലും പാലിച്ചു പോന്നിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് തരിശു സ്ഥലങ്ങളിലാണ് ആദ്യം താമസമുറപ്പിക്കേണ്ടി വന്നത്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ പാമ്പുകടി കൊണ്ട് ജീവനാശമുണ്ടായിട്ടില്ല. ഈശ്വരൻ്റെ കൃപയാണ് ഞാനതിൽ വിശ്വാസദൃഷ്ടിയാ തെളിഞ്ഞു കാണുന്നത്. ഇങ്ങനെ പറയുന്നത് നിരർത്ഥമാണ്. ഈശ്വരന് പക്ഷപാതത്വമുണ്ടാവാനിടയില്ല. മനുഷ്യരുടെ സാധാരണങ്ങളായ അനുദിന കാര്യങ്ങളിൽ കൈചൊലുത്താൻ ഈശ്വരന് സമയവുമില്ല എന്നൊന്നും ആരും പറയണ്ട. ഇക്കാര്യത്തിൽ വസ്തുതയെ വിവരിക്കാൻ എൻ്റെ അന്യൂനമായ അനുഭവത്തെ വർണ്ണിക്കാൻ എനിക്ക് വേറെ ഭാഷയില്ല. ലൗകിക ഭാഷയ്ക്ക് ഈശ്വരകാര്യങ്ങളെ അപൂർണമായി പ്രകാശിപ്പിക്കുവാൻ കഴിയൂ. അവ അവർണ്ണനീയങ്ങളും അജ്ഞേയങ്ങളുമാണെന്ന് എനിക്കറിയാം. എന്നാലും പാമരനായ മർത്യൻ അവയെപ്പറ്റി പറയാൻ മുതിരുകയാണെങ്കിൽ അവനതിന് അവൻ്റെ സ്വന്തം അസ്പഷ്ടമായ ഭാഷയല്ലാതെ വേറെ മെച്ചമേറിയ ഉപകരണമൊന്നുമില്ല.

0: പാമ്പുകളെ കൊല്ലില്ല എന്നത് 25 കൊല്ലമായി സാമാന്യം മുറയ്ക്കനുസരിച്ച് വന്ന ഒരു ചട്ടമായിരുന്നിട്ടും യാതൊരു അപായവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നത് ഒരാകസ്മിക കാര്യമല്ല. ഈശ്വരകൃപയാണ് എന്ന വിശ്വാസം ഒരന്ധവിശ്വാസമായാൽ തന്നെ എന്താണ്? ആ അന്ധവിശ്വാസം പാലിച്ചു പോരാൻ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുക. അഹമ്മദാബാദിൽ മിൽ തൊഴിലാളികളുടെ പണിമുടക്കം നടക്കുന്ന കാലത്ത് ആശ്രമത്തിലെ നെയ്ത്ത് പുരയ്ക്ക് തറയിട്ടു. അക്കാലത്ത് ആശ്രമത്തിലെ മുഖ്യ പ്രവൃത്തി നെയ്ത്തായിരുന്നു. നൂൽപ്പ് ഇതുവരെയും ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല.
1: ഗാന്ധിഗീതം.

ആൾപ്പണം കാക്കും പുകക്കുഴലുകൾ പൊന്നു കാണിക്ക വഞ്ചിതൻ വാപിളർന്നമരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പൊന്നു കാണിക്ക വഞ്ചിതൻ വാപിളർന്നമരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറുകൾ പല നാടുകൾ

0: സഹോദരൻ പുസ്തക കുറി കൊറിപ്പു നീ.
1: ഐത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. നാം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതും ഇന്ത്യാ ഗവൺമെന്റിന്റെ ഇംഗ്ലീഷ് സമ്പ്രദായം എത്ര പൈശാചികമെന്ന് നാം കരുതുന്നുവോ അത്ര തന്നെ പൈശാചികമായ സമ്പ്രദായത്തിൽ നാം അടിച്ചമർത്തിയവരുടെ നേരെയുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും ഹിന്ദുക്കളായ നമ്മുടെ കടമയാണ്. കുഴപ്പം പിടിച്ച കുറെ വിദ്യാലയങ്ങൾ നാം അവരുടെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടായില്ല. അവരുടെ നേരെ നാം ആഢ്യത്വം നടിക്കരുത്. നാം അവരെ ഏകോദര സഹോദരങ്ങളെ പോലെ കരുതണം. പരമാർത്ഥത്തിൽ അവർ അങ്ങനെയാണ്. നാം അവരിൽ നിന്ന് അപഹരിച്ച പൈതൃകം അവർക്ക് മടക്കി കൊടുക്കണം. ഇംഗ്ലീഷ് അറിയാവുന്ന അല്പം പരിഷ്കർത്താക്കൾ മാത്രം ഇങ്ങനെ ചെയ്താൽ പോരാ. ജനങ്ങൾ മുഴുവൻ ബോധപൂർവം സ്വമനസ്സാലെ അതിന് ശ്രമിക്കണം. വളരെ വൈകിയ ഈ പരിഷ്കരണത്തിന് കാലാവസാനം വരെ കാത്തിരിക്കരുത്. പരിശീലനത്തിനും സജ്ജീകരണത്തിനും തപസ്സിനുമായി അനുവദിക്കപ്പെട്ട ഈ കൊല്ലത്തിൽ തന്നെ നാം അത് കൈവരുത്താൻ ശ്രമിക്കണം. അയിത്തക്കാരുടെ മോചനവും ഗോസംരക്ഷണവുമാണ് എന്റെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും ശക്തമായ ആഗ്രഹങ്ങളിൽ രണ്ടെണ്ണം. ഈ രണ്ടാഗ്രഹങ്ങളും സാധിച്ചാൽ സ്വരാജ്യമായി, അതിലാണ് എന്റെ മോക്ഷവും. April 6 ഞാൻ നെല്ലൂരിലായിരുന്നു. അവിടെ ഞാൻ അയിത്തക്കാരെ കാണുകയുണ്ടായി. ഇന്ന് ചെയ്തതുപോലെ അന്നും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിനിയും ജന്മമുണ്ടെങ്കിൽ ഞാനൊരു അയിത്തക്കാരനായി ജനിക്കണമേ എന്ന്. അവരുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും അപമാനങ്ങളിലും പങ്കുകൊള്ളാൻ വേണ്ടി ആ ദുരവസ്ഥയിൽ നിന്ന് എന്നെയും അവരെയും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് എനിക്ക് സാധിക്കുവാൻ വേണ്ടി എന്റെ ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാധിക്കാതെ അയിത്തക്കാർക്ക് വേണ്ടി എന്റെ സേവനം മുഴുമിക്കാതെ എന്റെ ഹിന്ദുമതം സഫലമാക്കപ്പെടാതെ എനിക്ക് മരിക്കേണ്ടി വരികയാണെങ്കിൽ ഹിന്ദുമതത്തെ സാഫല്യത്തിലെത്തിക്കാൻ വേണ്ടി ഞാൻ അയിത്തക്കാരുടെ ഇടയിൽ ജനിക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
3: റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: കേൾക്കാം. ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ പി വി രാമചന്ദ്രൻ മാസ്റ്റർ.
1: അജ്ഞാനത്തിൻ്റെ മൂലപദം പേറിക്കൊണ്ടാണ് മനുഷ്യജീവിതം ആരംഭിക്കുന്നത്. താൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത്, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്താണ്, അവനവനെക്കുറിച്ച് തന്നെ ഉത്തരം കിട്ടാതെ ഒട്ടേറെ ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിനെ വ്യാകുലപ്പെടുത്തി. അനന്തവും അത്ഭുതവുമായ പ്രപഞ്ചത്തെക്കുറിച്ചാണെങ്കിൽ ഒരു പിടിയുമില്ലാതെ അവൻ തുടങ്ങി. സ്വാഭാവികമായി ഈ ഉയർന്ന വ്യാകുലതയാണ് മനുഷ്യനെ സത്യജിജ്ഞാസുവാക്കി തീർത്തത്. സത്യത്തെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ കഴിയുന്നത് പോലെയൊക്കെ കഴിഞ്ഞുകൂടിയാൽ മതിയെന്ന് ചിലർ പറയാറുണ്ട്. അവർ മനുഷ്യതത്വത്തിൻ്റെ പ്രത്യേകമായ വിവേകശക്തിയെ കളഞ്ഞു കുളിച്ചിട്ട് അവിവേകത്തിൻ്റെ ആയ മൃഗജീവിതത്തെ ഉള്ള

ാൻ ഒരുക്കുന്നവരാണ്. സത്യാന്വേഷണ പദത്തിൽ മുന്നോട്ട് നീങ്ങിയതോടുകൂടി ഭാരതീയരായ ചിന്തകന്മാർക്ക് ഒരു കാര്യം സംശയലേശമെന്നേ ബോധ്യപ്പെട്ടു. ഈ പ്രപഞ്ചം അനിർവചനീയമാണ്. പ്രപഞ്ചത്തെ പുറമേ നോക്കിപ്പിടിച്ചിട്ട് ഒരിക്കലും സത്യത്തെ കണ്ടെത്താൻ കഴിയുന്നതല്ല. ആദ്യമായി സത്യത്തെ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. തന്നെ കുറിച്ചിട്ടുള്ള രഹസ്യമറിയാതെ പ്രപഞ്ചരഹസ്യം തിരിയുന്നത് വിഡ്ഢിത്തമാണ്. ഇക്കാര്യം തീരുമാനമായതോടെ ഭാരതീയരായ സത്യാന്വേഷണികൾ അന്തർമുഖരായി സ്വന്തം അസ്തിത്വത്തെ തന്നെ വിശകലനം ചെയ്തു അന്വേഷണം ആരംഭിച്ചു. സത്യാന്വേഷണ മാർഗത്തിൽ ഭാരതീയരായ ചിന്തകന്മാരെ പോലെ നിർഭയരായി സഞ്ചരിച്ചിട്ടുള്ളവരെ ലോകചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല. ത്യാഗവും തപസ്സുമാണ് സത്യാന്വേഷണത്തിനുള്ള ഉപായങ്ങളായി അവർ അംഗീകരിച്ചത്. സങ്കല്പഖചിതമായ സ്വന്തം മനസ്സിനെ തന്നെ ധംസിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ ഉജ്ജ്വലമായ നിത്യസത്യം അവർ കണ്ടെത്തി. ഇത് അവ്യക്തമായ ഒരു കാഴ്ചയായിരുന്നില്ല. പിന്നീട് അതേ സത്യം തന്നെ കണ്ടെത്തിയവരെല്ലാം ഈ കാഴ്ചയുടെ ഉജ്ജ്വലത വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മഹത്തായ ത്യാഗവും തപസ്സും അനുഷ്ഠിച്ച് സത്യത്തെ തേടി പിടിച്ച മഹാതപസ്സിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. 1084 ചിങ്ങം 20-ാം തീയതി ഗുരുദേവൻ്റെ ജന്മനാൾ ദിവസം ശിവഗിരിയിൽ ശാരദാമഠത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടെ വെച്ച് തന്നെ രചിച്ചതാണ് പ്രസ്തുത കൃതി. യോഗാനുഭവങ്ങളെല്ലാം പൂർത്തിയായി ജ്ഞാനദാർഢ്യം വന്ന ശേഷമാണിതിൻ്റെ രചനയെന്ന് കൃതി തന്നെ വിളിച്ചറിയിക്കുന്നു. പേരുകൊണ്ട് ദേവീസ്തുതിയാണെന്ന് തോന്നാമെങ്കിലും ഒരു ഉജ്ജ്വലമായ വേദാന്ത കൃതിയാണ് ജനനി നവരത്നമഞ്ജരി. വാഗ്ദേവത നൃത്തം വെച്ച് നിൽക്കുന്ന ഈ കൃതി ഗുരുദേവൻ്റെ അതുല്യമായ കവിത്വശക്തിക്ക് നിദർശനം കൂടിയാണ്. ജനനിക്കർപ്പിക്കുന്ന 9 പദ്യരത്നങ്ങളടങ്ങിയ ഒരു പൂങ്കുല എന്ന അർത്ഥത്തിലാണ് ജനനി നവരത്നമഞ്ജരി എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. അചഞ്ചലവും അഖണ്ഡവുമായ ബോധസ്വരൂപത്തെ പരമാത്മാവിൽ വന്ദിച്ചുയരുന്നതോടെയാണ് പ്രപഞ്ചസത്യങ്ങൾ ഓരോന്നായി ആവിർഭവിക്കുന്നത്. ഈ ശക്തി അവിദ്യയെന്നും വിദ്യയെന്നും രണ്ടായി പിരിയുന്നു. പലതും കാട്ടി ഭ്രമിപ്പിക്കുന്ന ശക്തി അവിദ്യ എല്ലായിടത്തും അഖണ്ഡ ശക്തിയെ കാട്ടിത്തന്ന് സുഖിപ്പിക്കുന്ന ശക്തി വിദ്യ. വിദ്യാശക്തി തന്നെയാണ് ഇവിടുത്തെ ജനനി. ഈ ജനനിയുടെ തേജോമയവും അനുഭവ മധുരവുമായ ചിത്രമാണ് പ്രസ്തുത കൃതി. ഈ കൃതി വായിച്ച് മനനം ചെയ്യുന്നവർക്ക് ശിവശക്തൈക്യരൂപമായ അത്യാനുഭവത്തിൻ്റെ രഹസ്യം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഇതിലെ 9 ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടൽ.

നാണറും ചൊലി കലർന്നാടിടുന്നു ജനനി. ഇല്ലാതമായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെയില്ല നിലനും. കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതു എല്ലാം ഒരാതി അറിവാം. അല്ലാഘവം വറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയുമുല്ലാഘബോധജനനി. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടു അംഗമനവും. ഉണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമകസിൽ മറയും. കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ കണ്ടാനുഭൂതിയിലും കണ്ടാരിൽ വീണു.

ഉടകും വരായിടുന്നതിനു നേരായിടുന്നുലകമോരായിലുണ്ടകിലവും വരായിൽ നിൻ കടലിൽ ആരാധനം തരണ മാരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗജനനി മേലായ മൂലമതി ലാലാവൃതം ജനനി നീലാസ്യമാടിവിടുമേ കിലാലവൈവനല കോലാഹലം ഭുവന മലാപമാത്രമഖിലം കലാദിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാപടം പവതി മേ മേലാകമൂടുമതിനാലാരുമുള്ളവരു ലീലാകമന്ദനിലേ ിനായതും ഭവതിമാനായതും ജനനി നീ നാഗവും നഗകകം തനായതും ധരനദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ

0: അഹോ നാടകം നിഖിലവും എൻ പാപമേവതിനൊരം വായിടുന്നറിവു നിൻ പാദ താരിലെഴുമെന്നം വാണു മുറിയിലൊരമ്പാമ്മനം ധനുരഹം ഭാവിയാണു ജനനി അമ്പാതരുന്നു വിജയം പാപപങ്കിലമഹം ഭാനമാകുമതിനാൽ വൻ ഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും വൃത്തായി നിന്നതിനു വിത്തായി വിണ്ണടുമരുത്തായി ദൃഷ്ടി മുതലായി ഒത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാമതി മഹത്തായിടും ജനനി നീ ഭുവാതിഭൂതമതിനാവാസമില്ല വെറു മാഭാസമാമതറിവിന്നാഭാവി ശേഷമിതിനാവാസമിങ്ങുലകി നവാദിതം ഭവതിയാൽ നവാദിതൻ വിഷയിതാവാസമറ്റഭവ ഭാവാസമാകവിലസും യൗവാണതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനി വാഴ്ത്തുവാനുമരുതേ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീനാരായണ ഗുരുവും നവരത്ന മഞ്ജരിയും. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ പി വി രാമചന്ദ്രൻ മാസ്റ്റർ.

ഇനി ശ്രീനാരായണ ഗുരുഗീതം കേൾക്കാം. ആലാപനം മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ആർദ്ര.

0: ശ്രീനാരായണ ഗുരുഗീതമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം പ്ലസ് ടു വിദ്യാർത്ഥിനി ആർദ്ര.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ശ്രീ എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മ തിയേറ്റർ മടത്തും ഭാഗം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ

0: ഗസൽ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് കൃഷ്ണകഥാമൃതം. ഇതിൽ രാസക്രീഡ എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ദീപ്തി രാംദാസ്. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീതരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ഹരിപാവനം വാജപേയിൻ മക്ബര.
1: മല്ലികേ, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
2: നമ്മുടെ റോജിയെ തന്നെയാ.
3: നീ എന്താ പറയുന്നേ
1: സുരേഷ? നീ
4: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
1: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
3: അതാരാ?
1: ഞാൻ ഞാൻ ഞാൻ
4: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
1: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
4: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
5: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
6: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
7: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
8: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ.

0: മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹെയർ റിജുവനേറ്റ്, അരോമ, ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
1: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
5: വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ. ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിലിറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി.
4: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547-ആയി. 1500-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3-ാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
4: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86-ാമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന് 77,265-ലും നിഫ്റ്റി 84 പോയിന്റ് ഉയർന്ന് 24,176-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 118,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപൊലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപൊലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547-ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3-ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ബലരാമനും ശ്രീകൃഷ്ണനും മധുരയിലെ യാഗശാലയിലേക്ക് പ്രവേശിച്ചു. സ്വർണം കൊണ്ട് ചിത്രവേലകൾ ചെയ്ത് വില്ല് കമനീയമാക്കിയിരിക്കുന്നു. ആ ശാപം എടുത്തു മാറ്റുന്നത് ബലവാന്മാരായ 5000 ഭടന്മാർ ചേർന്നാണ്. വില്ലിനു ചുറ്റും ആയുധപാണികളായ സൈന്യങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട്. കേവലം ബാലനായ കൃഷ്ണന് അത് ഉയർത്താൻ സാധിക്കില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. മാധവൻ വൈഷ്ണവ ചാപത്തിൻ്റെ മധ്യത്ത് നിന്നു. ഇടത് കൈകൊണ്ട് എടുത്ത് കുത്തി നിർത്തി, വലത് കരം കൊണ്ട് ഞാൻ ബന്ധിച്ചു. ശ്രീകൃഷ്ണൻ ചാപം വലിച്ചൊടിച്ചു. വില്ലുമുറിഞ്ഞ ഒച്ച കേട്ട് പുരവാസികൾ നടുങ്ങിപ്പോയി. മധുരയിലെ ഭൂമിക്കുലുക്കമോ? യാഗശാലയിൽ നിന്നവരുടെ ശ്രവണശേഷി കുറേ നേരത്തേക്ക് നഷ്ടപ്പെട്ടു. ശബ്ദം കേട്ട് അന്വേഷിച്ച് കംസൻ അറിഞ്ഞു, വില്ലൊടിച്ചിരിക്കുന്നു. ആ സമയം ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ഭടന്മാർ പാഞ്ഞെടുത്തു. സൈന്യാധിപന്റെ നേതൃത്വത്തിൽ അവർ ശ്രീകൃഷ്ണനെ പൊതിഞ്ഞു. കൃഷ്ണനും ബലരാമനും മുറിഞ്ഞുകിടന്ന വില്ല് പിന്നെയും ചവിട്ടിയൊടിച്ചു. ഓരോ കഷ്ണം കയ്യിലെടുത്തു. തങ്ങൾക്ക് ചുറ്റും കൂടി നിന്ന ഭടന്മാരെ ആ വില്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ട് നേരിട്ടു. 5000 ഭടന്മാരും നിമിഷം കൊണ്ട് കാലപുരി പോകി. ആ രാത്രി കംസന് കാളരാത്രിയായിരുന്നു. കണ്ണടച്ചാൽ കാണുന്നത് മാധവനെയാണ്. മധുര ഉത്സവലഹരിയിലാണ്. ഓരോ ഭവനത്തിലും കേശവനെക്കുറിച്ചാണ് ഭാഷണം. കേശവന്റെ സൗന്ദര്യത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്. യാദവ പ്രമുഖന്മാർ വസുദേവരുടെ ഭവനത്തിൽ ഒത്തുചേർന്നു. നാളത്തെ പകൽ മധുരക്ക് പ്രധാനമാണ്, പ്രിയപ്പെട്ടതാണ്. കുവലയാപീഠമെന്ന കംസന്റെ പ്രിയപ്പെട്ട ആന കൊട്ടാരവാതിൽക്കൽ വഴിമുടക്കി നിൽക്കുകയായിരുന്നു. മത്തഗജത്തെ മാറ്റി നിർത്താൻ ആനക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ കൊമ്പനാന കൃഷ്ണനെ തുമ്പിക്കരം കൊണ്ട് ചുറ്റിപ്പിടിച്ചു. മാധവന്റെ മുഷ്ടി കുവലയാപീഠത്തിന്റെ മസ്തകത്തിൽ ആഞ്ഞു പതിച്ചു. തുമ്പിക്കൈ അയഞ്ഞു. കൃഷ്ണന്റെ മുഷ്ടിപ്രഹരവും തൊഴിയുമേറ്റ് കുവലയാപീഠം തളർന്നു വീണു. ഗജത്തിന്റെ വാലിൽ പിടിച്ച് ബാലന്മാർ വടിച്ചുഴറ്റും പോലെ നിസ്സാരമായി കറക്കി ദാമോദരൻ നിലത്തടിച്ചു കൊന്നു. മല്ലയുദ്ധത്തിൽ കംസന്റെ ഭടന്മാരെയെല്ലാം ശ്രീകൃഷ്ണനും ബലരാമനും കാലപുരി കയച്ചു. കംസന്റെ ആജ്ഞയനുസരിച്ച് മന്ത്രിമാർ സൈന്യങ്ങളുമായി വേദിയിലേക്ക് കുതിച്ചു. യാദവപ്പട കൃഷ്ണരക്ഷക്കായി കേശവന് പൊതിഞ്ഞു. മഗധയുടെയും യാദവരുടെയും സൈന്യം തെരുവിലേറ്റുമുട്ടി. കൃഷ്ണന്റെയും ബലരാമന്റെയും നേതൃത്വത്തിൽ യാദവർ വിജയിച്ചു കയറി. കുവലയാപീഠവും മല്ലന്മാരും സൈന്യവും നഷ്ടമായ കംസൻ വാളുമായി കൃഷ്ണനരികിലേക്ക് കുതിച്ചു. കംസനും കൃഷ്ണനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദീർഘനേരം തുടർന്നു. ഒടുവിൽ മധുരേശന്റെ അലർച്ചയും മരണവെപ്രാളവും അവിടമെല്ലാം ഉയർന്നു. കംസൻ മരിച്ചു വീണു. കംസന്റെ മരണം ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. ജനമിളകി. കംസന്റെ ക്രൂരമായ ഭരണം അവസാനിച്ചിരിക്കുന്നു. യദുകുലവാസികൾ തെരുവിൽ നൃത്തമാടി. മധുരയുടെ നാഥൻ കൃഷ്ണനാണ്, എങ്ങും കൃഷ്ണനാമമയം. കേശവൻ വസുദേവരെ കാണുവാൻ ചെന്നു. പിതാവേ, ജനിച്ച നിമിഷം തന്നെ പ്രവാസിയായ മകൻ ഇതാ നമസ്കരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചാലും. വസുദേവൻ മകനെ എഴുന്നേൽപ്പിച്ച് ഗാഢമായി ആലിംഗനം ചെയ്തു. തുടർന്ന് കൊട്ടാരകാര്യങ്ങൾ തീരുമാനിക്കാനായി കേശവൻ നീങ്ങി. തടവറയിൽ കഴിയുന്ന ഉഗ്രസേന രാജാവിനെ വിവരമറിയിക്കാൻ തീരുമാനിച്ചു. മധുരേശനെ യാദവരുടെ രക്ഷകനായ കൃഷ്ണൻ വധിച്ചു. ഇനി മധുര വാഴേണ്ടത് ഉഗ്രസേനനാണ്. ഉഗ്രസേനനെ മധുരാനരേശനായി അഭിഷിക്തനാക്കിയ ശേഷം കേശവൻ പറഞ്ഞു, മഹാരാജാവേ, അമ്മാവനെ വധിച്ചത് ക്ഷമിക്കണം. കാലം കർമ്മത്തിന്റെ ഫലം നൽകി എന്ന് കരുതിയാൽ മതി. ഇന്നലെ വരെ കണ്ണൻ നന്ദഗോപന്റെ പ്രിയ മകനായിരുന്നു. ഇന്നങ്ങനെയല്ല, വസുദേവരുടെ പൊന്നുമകനാണ്. സത്യം വെളിവായി കഴിഞ്ഞു. നന്ദഗോപൻ വെറും വളർത്തച്ഛൻ മാത്രം. കേശവൻ നന്ദഗോപനെ കണ്ടു. ആ കാൽക്കൽ അദ്ദേഹം ദണ്ഡനമസ്കാരം ചെയ്തു. നന്ദഗോപൻ പറഞ്ഞു, മകനെ, ഞാൻ നാളെ മടങ്ങിപ്പോവുകയാണ്. യശോദയുടെ ചുറ്റും ഒരു കൂട്ടം ഗോപസ്ത്രീകൾ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രാധയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഇന്ന് കണ്ണൻ വരാതിരിക്കുകയില്ല. ഇന്നലെ വരാമെന്ന് പറഞ്ഞു പോയതാണ്. ചാപപൂജ തീർന്നു കാണുകയില്ല. മധുര വലിയ നഗരമല്ലേ? കണ്ണനില്ലാത്ത വൃന്ദാവനം കണ്ണുനീരിൽ കുളിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. വൃന്ദാവനത്തിൽ നിന്നും വന്നവർ മടങ്ങി. കേശവനും ബലരാമനും കംസന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. ധാരാളം യാദവർ കംസന്റെ ഭരണകാലത്ത് മധുര വിട്ടുപോയിരുന്നു. രാജാവിന്റെ മരണം ആഹ്ലാദത്തോടെയാണ് അവർ സ്വാഗതം ചെയ്തത്. കംസന്റെ മരണം കഴിഞ്ഞതോടെ ധനുർയജ്ഞം കാണുവാനെത്തിയിരുന്ന രാജാക്കന്മാർ പിരിഞ്ഞു. അവരെല്ലാം കൃഷ്ണനുമായി ബന്ധം സ്ഥാപിച്ചിട്ടാണ് പിരിഞ്ഞത്. വസുദേവരും അക്രൂരനും ചേർന്ന് എല്ലാ രാജാക്കന്മാരെയും ബഹുമാനിച്ചു. കേശവനും ബലരാമനും വസുദേവരെയും അക്രൂരനെയും കണ്ടു. കേശവൻ പറഞ്ഞു, പിതാവേ, എനിക്ക് അമ്മയെ കാണുവാൻ തിടുക്കമായി. അവർ ദേവകിയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു. യഥാർത്ഥത്തിൽ കൃഷ്ണൻ ദേവകിയുടെ അടുത്തേക്ക് നടക്കുകയല്ല, ഓടുകയായിരുന്നു ചെയ്തത്. കൊട്ടാരത്തിൽ ആ ഇരുട്ടിലും വഴിവക്കിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ദേവകി. അമ്മേ, കണ്ണൻ്റെ ഹൃദ്യമായ നാദം, ദേവകിയുടെ കണ്ണിൽ ആനന്ദത്തിൻ്റെ തുടുനീർ. ദേവകി വിളക്കു തെളിച്ചു. ദീപപ്രകാശത്തിൽ എരിയുന്ന വിളക്ക് പോലെ ശോഭിക്കുന്ന കേശവൻ ദേവകിയും മാധവനും ഏറെ നേരം നോക്കി നിന്നു. രണ്ട് സമുദ്രങ്ങൾ തിരയടങ്ങി ശാന്തമാകുന്നു. കുതിച്ചു പാഞ്ഞ അരുവി തടത്തിലെത്തി മൃദുവായി പുഞ്ചിരിക്കുന്നതുപോലെ ഇരുവരും ചിരിച്ചു. ഇരുവർക്കും ഒന്നും സംസാരിക്കുവാനായില്ല. ദേവകി മകനെ തലോടിക്കൊണ്ടിരുന്നു. മകൻ അമ്മയെയും എല്ലാം മറന്ന് പ്രപഞ്ചത്തിൻ്റെ ആദ്യ തേജസ് അമ്മയുടെ മാറിൽ അമർന്നു. കാലം ഇമപൂട്ടാതെ അവരെ നോക്കി നിന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലക്കത്തിൽ വൈവിധ്യമാർന്ന കൃഷിരീതികളെക്കുറിച്ച് കുര്യൻ ചേട്ടൻ നമ്മളോട് സംസാരിച്ചിരുന്നു. മണ്ണിനെ പൊന്നാക്കി മാറ്റുന്ന വിദ്യകളെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ച വിശേഷങ്ങൾ നമ്മളെല്ലാം ആവേശത്തോടെ കേട്ടിരുന്നു. അപ്പൊ ഒട്ടും വൈകിക്കുന്നില്ല, ഹരിത സമൃദ്ധിയിൽ കുര്യൻ ചേട്ടനുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം.
1: ലാഭം എന്ന് പറയുന്നത് കച്ചവടക്കാരന് താൽക്കാലികമായി കിട്ടുന്ന ഒരു ലാഭം എന്നതിനെ കവിഞ്ഞ് വേറൊന്നുമില്ല. ഇതിലെ ഒരുപാട് നഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്.
2: കാരണം എന്താ അറിയോ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ആശുപത്രി വ്യവസായമാണ്. കാരണം ഒരു ചെറിയ സംസ്ഥാനത്ത് എത്രമാത്രം മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളാണുള്ളത്. കർണാടകത്തിൽ പോയി നോക്ക്, തമിഴ്നാട്ടിൽ പോയി നോക്ക്, തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ നിങ്ങൾ പോയി നോക്ക്, അവിടെയൊന്നും ഇത്രയേറെ ഹോസ്പിറ്റലുകളില്ല. എന്നാൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ആവശ്യമുള്ളത് എന്താണ്? അവിടെ ആവശ്യമുള്ളത് ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ആക്സിഡൻ്റൊക്കെ ഉണ്ടായ ഓപ്പറേഷൻ ചെയ്യേണ്ട സംവിധാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മറിച്ച് അങ്ങനെയല്ല, ഇന്നിപ്പം നമുക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നിലവാരം നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഇപ്പം കാർഡിയോളജി ഹാർട്ടുമായി ബന്ധപ്പെട്ട്, രണ്ട് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട്, മൂന്ന് ഈ കുടലുമായി ബന്ധപ്പെട്ട്, കാരണം പുണ്ണുകൾ, കുടൽപുണ്ണുകൾ, അൾസർ പോലുള്ള മാരക രോഗങ്ങൾ. പിന്നെ ഒന്ന്, കണ്ണിന് കാഴ്ച പോകുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ ആളുകളുടെ കാഴ്ച പോകുന്നു. അകാലത്തിൽ മുടി കൊഴിയുന്നു. പിന്നെ വന്ധ്യത, അതിരൂക്ഷമായ വന്ധ്യതയുടെ പ്രശ്നം വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല, ക്യാൻസർ മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ഭക്ഷണത്തിലൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ജൈവ കർഷക മിഷൻ തന്നെ സ്റ്റാർട്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല, ഒറ്റയടിക്ക് ഇതൊരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു സംഗതി ആയതുകൊണ്ട് പടിപടിയായി ഈ രാസവളത്തെയും കീടനാശിനികളെയും നിരോധിച്ചുകൊണ്ടും ഇതിൻ്റെ ഉൽപ്പാദനവും നിയന്ത്രിച്ചുകൊണ്ടും ഇന്ന് ജൈവ കൃഷിയിലേക്ക് വരികയാണ്.
1: ഈ അപകടം മുഴുവൻ ഉണ്ടായത് നമ്മളെ ഒരു പരമ്പരാഗത കൃഷിരീതി നശിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ?
2: തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിനെ സംബന്ധിച്ച് നാട്ടുരാജ്യങ്ങളുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ വെച്ചത് ഇതിൻ്റെ സംസ്കാരത്തെ അളക്കരുത്. നാട്ടുരാജ്യങ്ങളിൽ തന്നെ പലതരത്തിലുള്ള ഗോത്രവിഭാഗങ്ങളുടെ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും വളർച്ചയ്ക്കനുസരിച്ച് ഗോത്രവിഭാഗങ്ങളുടെ അറിവുകൾ വളരെ പ്രധാനമായിരുന്നു. ഗോത്രവിഭാഗങ്ങൾ കാടും പ്രകൃതിയുമായി ചേർന്ന് കൃഷി ചെയ്തും കൃഷി സംരക്ഷിച്ചും ജീവിച്ചു വന്നിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കാനും കീടങ്ങളെ നിയന്ത്രിക്കാനും, എപ്പോൾ കൃഷി ചെയ്യണം, വിളവ് എപ്പോൾ ഇറക്കണം, ഇവ എപ്പോൾ വിളവെടുക്കണം, ഇത് ഈ രീതികളൊക്കെ അറിയാമായിരുന്നു. നമ്മുടെ ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ വന്നപ്പോഴേക്കും ഇത് വാമൊഴിയായി കൈമാറ്റം ചെയ്ത തലമുറയിലേക്ക് പണ്ട് കൈമാറിയിരുന്നു. ഇപ്പോൾ ആധുനിക ടെക്നോളജി വന്നതോടുകൂടി ഇതിനെയെല്ലാം ഒറ്റ വാക്കിൽ പ്രാകൃതം എന്ന ഒരു വാക്കുപയോഗിച്ച് തമസ്കരിച്ചു കളഞ്ഞു. ഈ പ്രാകൃത കൃഷിയിൽ നിന്നാണ് ഇപ്പോൾ ബയോഡൈനാമിക്കും വേദിക് അഗ്രികൾച്ചറും ജൈവ കൃഷിയുടെ കമ്പോസ്റ്റ് നിർമ്മാണ രീതികളും പഴയ പശു മൂത്രവും ചാണകവും ഉപയോഗിച്ചിട്ടുള്ള രീതികളും. അതിന് ഇന്ന് നമ്മളെ ഭാഷയിലെ ഏറ്റവും നല്ലൊരു ഓമന പേരിട്ട് വിളിക്കുന്നു എന്നതേ ഉള്ളൂ. പക്ഷേ അന്നേ കാലത്ത് ചാണകവും വെണ്ണീരും മൂത്രവും ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്ന ഉൽപ്പന്നത്തിൻ്റെ എന്തെങ്കിലും ഗുണനിലവാരം ഇന്നുള്ളതിന് കിട്ടുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിച്ചാണ്.
1: അന്നത്തെ ഇപ്പോൾ കന്നുകാലികളായാലും ഈ കൃഷി നമ്മളെ ചെടികളായാലും മരങ്ങളായാലും ഇപ്പോൾ നട്ടു പിടിപ്പിക്കുന്ന പുതിയ തരം ഇതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പിന്നെ കന്നുകാലികളും പോവാ, ഈ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ അമ്പേ പരാജയല്ലേ ഈ പുതിയത്?
2: അതിന് പറയാൻ കാരണമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഈ കപ്പടാക്കോൽ, അതായത് ഈ വന്ധ്യം കരിക്കുന്ന ഒരു കോലുമായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നാടൻ മൂരികളെ, നാടൻ കാളകളെ, അതിൻ്റെ ആൺ ജനസിനെ മുഴുവനും വന്ധ്യം കരിച്ചിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യുൽപാദനശേഷിയുള്ള ക്രോസ് ചെയ്ത മൃഗങ്ങളെ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രതിരോധശേഷിയും ആരോഗ്യവും മഴയെയും കാറ്റിനെയും വെയിലിനെയും അതിജീവിച്ച് വളരുന്ന ഉഴവും ആടുകൾ പോലുള്ള ജീവികളെ ഉന്മൂലനം ചെയ്യണമെന്ന ആ ഒരു തത്വത്തിൻ്റെ ഭാഗമായി അന്നത്തെ നയരൂപീകരണ കമ്പനികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇന്ന് പിന്നെ ജൈവ രീതിയിൽ അല്ലെങ്കിൽ നാടൻ പശുക്കളെ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ വന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ ലോ ഓഫ് നെഗേഷൻ ആൻഡ് നെഗേഷൻ എന്ന് കാൾ മാർക്സ് പറഞ്ഞ തിയറി ഇവിടെയും അവലംബിച്ചിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് നിഷേധിച്ചതിനെ തിരിച്ചു കൊണ്ടുവരും.
1: ആ പഴയകാലത്ത് ഉണ്ടായിരുന്ന പല നല്ല വിത്തുകളും അതുപോലെ കന്നുകാലികളായാലും അന്യം നിന്നുപോയില്ലേ? അതെങ്ങനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ?
2: അല്ല, തിരിച്ചുകൊണ്ടുവരാൻ ഇപ്പൊ വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യയുടെ സംസ്കാരത്തിൽ നാടൻ വിത്തിനങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന വലിയൊരു സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പുതിയ വിത്ത് ബില്ല് വന്നിരിക്കുന്നത്. ഇപ്പൊ കർഷകന് തന്റെ സ്വന്തം വിത്ത് കൈമാറാനോ വിൽക്കാനോ അവകാശം ഇല്ലാത്ത രീതിയിലേക്കാണ് പുതിയ വിത്ത് ബില്ല് വന്നിരിക്കുന്നത്. ആ വിത്ത് ബില്ലിനെ എതിർക്കാൻ എത്ര കർഷകർക്ക് അതിനുള്ള ബോധ്യമുണ്ട്? അല്ലെ, കർഷകർ എനിക്കിപ്പോൾ ഉണ്ടാക്കുന്ന വിത്ത് എനിക്ക് അടുത്ത വർഷം വിൽക്കാൻ പറ്റില്ല, ഞാൻ കൃഷി ഓഫീസർ തരുന്ന വിത്ത് കൃഷി ചെയ്യേണ്ടി വരും. അപ്പൊ പ്രതിരോധശേഷിയുള്ള നമ്മുടെ നാടൻ വിത്തിനെ ആര് സംരക്ഷിക്കുന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനുവേണ്ടി ഭരണകൂടങ്ങൾ ഇൻവോൾവ് അല്ലാത്തോളം കാലം മൾട്ടിനാഷണൽ കമ്പനികളുടെ താല്പര്യങ്ങൾ, മോൺസാന്റോ പോലുള്ളവരുടെ വിത്തുകളായിരിക്കും വരും തലമുറ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതിൽ എന്താണ് ജീൻ മാറ്റിയവ ഉണ്ടാവും, അതിൻ്റെ ഹോർമോൺ മാറ്റിയതുണ്ടാവും, ഹോർമോൺ ആഡ് ചെയ്തതുണ്ടാവും. അത് ആഹരിക്കുമ്പോൾ നമ്മുടെ ജീവസമ്പത്തിനെ ഒന്ന്, പ്രകൃതി സമ്പത്തിനെ രണ്ട്, വിഭവശേഷി അല്ലെങ്കിൽ സസ്യവൈവിധ്യവൽക്കരണത്തിൻ്റെ ശേഷി, ഇത് തകർക്കുക എന്നത് വിൻസൺ ചർച്ചിൽ പറഞ്ഞ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാൾ പറഞ്ഞത് ആയുധം കൊണ്ടുള്ള യുദ്ധം കഴിഞ്ഞു, ഇനി ഭക്ഷണത്തിലൂടെയാണ് യുദ്ധം. ഈ ഭക്ഷണത്തിലൂടെ യുദ്ധം അല്ലേ എന്ന് എന്തുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ചിന്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം.
1: ശരിക്കും ഓരോ പ്രദേശത്ത് കാലങ്ങളായി അവർ സംശയീകരിച്ച് അറിവ് വെച്ച് ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള കൃഷി രീതിയായിരുന്നല്ലോ
2: ഉണ്ടായിരുന്നത്.
1: ഇന്നിപ്പോ ആ രീതികളൊക്കെ മാറി പല ഭാഗത്തുനിന്നും കിട്ടാവുന്നത് അതിന്റെ വരുംവരായികൾ ഒന്നും അറിയാതെ പലരും കൊണ്ട് നട്ടുപിടിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വല്ലാതെ വളരുകയും ചെയ്യുമ്പോൾ മണ്ണും ആരോഗ്യവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കല്ലേ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്?
2: ഇല്ല, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റോ ഡോക്ടറേറ്റോ ഇല്ലാത്തതുകൊണ്ട് അത് അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവില്ല. എന്നെ സംബന്ധിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ജീവിക്കുന്നുണ്ട്, ഇന്ത്യയുടെ ഒരു പൗരനാണ്. ഈ പൗരനെ സംബന്ധിച്ച് സ്വതന്ത്രമായി കൃഷി ചെയ്ത് അത് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന വിത്ത് ബില്ല് ഉപയോഗിച്ച് ഞാൻ ഇപ്പം മൺസാൻഡോ പറയുന്ന വിത്ത് ഞാൻ കൃഷി ചെയ്യേണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൃഷി മഴ പെയ്യുന്ന സമയത്തിനോ എൻ്റെ കൃഷിയുടെ

0: രീതികൾക്കോ ഒന്നും അത് യോജിച്ചോളണം നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, തനത് വിത്തിനങ്ങളും തനത് സംസ്കാരത്തിൽ വളർന്നവയും തനത് ഭൂപ്രകൃതിയിൽ വളർന്നവയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ചേർന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും അവിടെ വളരുകയും അവിടെ അത് ഫലം ചൂടുകയും ചെയ്യണം. ഇപ്പോൾ കാശ്മീരിൽ വളരുന്ന കുങ്കുമപ്പൂ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ അത് വളരണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ഇത് തന്നെയാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ കാരണം. യൂറോപ്യൻസ് ഉപയോഗിക്കുന്ന പല ഭക്ഷണവും നമ്മുടെ ആഹാരത്തിൽ ആവശ്യമില്ല. നമ്മുടെ പഴങ്കഞ്ഞിയും തൈരും കാന്താരി മുളകും ഒക്കെ ഇന്ന് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് അലോപ്പതിക്കാരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. കാന്താരിമുള്ള ഇപ്പോൾ കാന്താരി പ്ലസ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പരിശ്രമം, ഇതെല്ലാം ഇത്രേ ഉള്ളൂ. എന്തിനേയും വാണിജ്യവൽക്കരിക്കണം എന്ന ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തൂമ്പയെടുത്ത് തൊടിയിലിറങ്ങും. കാരണം ഈ മണ്ണിലാണ് നമ്മുടെ ആഹാരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അധ്വാനം ആരാധനയാണെന്നാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അധ്വാനിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങോ ധാന്യങ്ങളോ പഴങ്ങളോ ഇലകളോ എന്താണെങ്കിലും നമ്മൾ ആഹാരം ആയിട്ട് സ്വീകരിക്കുക. അത് ഈശ്വരൻ നിശ്ചയിച്ചു വെച്ച കാലം വരെ ആയുസോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഐ സി യുവിലായിരിക്കും നമ്മുടെ വിശ്രമ ജീവിതം അവസാന കാലഘട്ടം. അല്ലാതെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഏഴവസ്ഥകൾ പറയുന്നില്ലേ, ശൈശവം ബാല്യം കൗമാരൻ യൗവനം ഗൃഹസ്ഥാശ്രമം വാർദ്ധക്യം വാനപ്രസ്ഥം. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത് ഏത് മോർച്ചറിയിലായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ.
1: മണ്ണിനെ സ്നേഹിച്ചാൽ വിയർപ്പൊഴുക്കാൻ തയ്യാറായാൽ ഏതൊരാൾക്കും വിജയിക്കാമെന്ന് കുര്യൻ ചേട്ടന്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ കേൾക്കാം.

പൊതുവെ മത്സ്യകൃഷി കർഷകർക്ക് ആദായം നൽകുന്ന ഒന്നാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ചെയ്തു വരുന്നത് ചെമ്മീൻ കൃഷിയും. ചെമ്മീൻ കൃഷിയിൽ നിലമൊരുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിലത്തിലെ കളമത്സ്യങ്ങളെ നീക്കം ചെയ്യുകയാണ് ആദ്യ നടപടി. ഇതിനായി പല മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. നിലം വറ്റിച്ച് അടിത്തട്ട് വിണ്ടുകീറുന്നതുവരെ ഉണക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. വെള്ളം പൂർണ്ണമായി വറ്റിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വെള്ളം പരമാവധി കുറച്ച് 200 ഗ്രാം എന്ന തോതിൽ ഇലിപ്പപ്പിണ്ണാക്കോ 3 മുതൽ 4 ഗ്രാം എന്ന തോതിൽ നീർവാളമോ 15 മുതൽ 20 ഗ്രാം എന്ന തോതിൽ അമോണിയ വാതകമോ പ്രയോഗിച്ച് കളമത്സ്യങ്ങളെ നശിപ്പിക്കാവുന്നതാണ്. അടിത്തട്ടുണങ്ങുമ്പോൾ മണ്ണിന് അമ്ലഗുണം കൂടാനിടയുള്ളതിനാൽ ആവശ്യാനുസരണം കുമ്മായം ചേർക്കേണ്ടതുണ്ട്. 1000 കിലോഗ്രാം എന്ന തോതിൽ ചാണകമോ 500 കിലോഗ്രാം എന്ന തോതിൽ കോഴിക്കാഷ്ടമോ വളമായി ചേർക്കാം. വളപ്രയോഗത്തെ തുടർന്ന് 1/2 മീറ്ററോളം പൊക്കത്തിൽ വെള്ളം കയറ്റി 1 ആഴ്ച നിർത്തണം. അതിനുശേഷം തൂൺപു തുറന്ന് നൈലോൺ വലയിൽ കൂടി 2-3 ദിവസം ജലവിനിമയം നടത്തിയ ശേഷം 2.5 അടിയെങ്കിലും വെള്ളം നിലനിർത്തിക്കൊണ്ട് ചെമ്മീൻ കുഞ്ഞുങ്ങളെ സംഭരിക്കാം. കൃഷിസ്ഥലത്തെ വെള്ളവുമായി പൊരുത്തപ്പെടുത്തിയ ചെമ്മീൻ കുഞ്ഞുങ്ങളെ 1 ദിവസത്തേക്ക് നിരീക്ഷണത്തിനായി നഴ്സറി കുളത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ഹാപ്പകളിൽ നിക്ഷേപിക്കണം. തുടർന്നുള്ള അതിജീവന നിരക്ക് വിലയിരുത്താനായി പിറ്റേ ദിവസം കുറച്ച് കുഞ്ഞുങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തി മറ്റൊരു ചെറിയ ഹാപ്പയിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ളവയെ നഴ്സറി കുളത്തിലേക്ക് തുറന്നുവിടാവുന്നതാണ്. ചെമ്മീൻ കുഞ്ഞുങ്ങളെ 2-3 ആഴ്ചയോളം നഴ്സറി കുളത്തിൽ പ്രത്യേക സംരക്ഷണയിൽ സൂക്ഷിച്ച ശേഷം വളർത്തുകുളങ്ങളിലേക്ക് തുറന്നുവിടാം. അത്രയും കാലം പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കരുവോ കക്കയിറച്ചിയോ മറ്റേതെങ്കിലും സംയുക്താഹാരമോ ചെറിയ തരികളാക്കി കുഞ്ഞുങ്ങൾക്ക് തീറ്റയായി നൽകാം. ചെമ്മീൻ തീറ്റ സ്വാഭാവികമായി ലഭിക്കുന്നതോ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത സംയുക്താഹാരമോ ആകാം. സ്വാഭാവികമായി ലഭിക്കുന്നവയിൽ കക്കയിറച്ചിയാണ് ചെമ്മീനിന് സമ്പൂരകാഹാരമായി സാധാരണ നൽകാറുള്ളത്. സ്വാഭാവികമായി ലഭിക്കുന്ന തീറ്റ ആവശ്യത്തിന് മതിയാകാതെ വരുന്ന സാഹചര്യത്തിലാണ് സംയുക്താഹാര നിർമ്മാണത്തിന് പ്രസക്തിയേറുന്നത്. ചെമ്മീനിന്റെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ആവശ്യമുള്ള പോഷകവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി പല ചേരുവകളിലുള്ള തീറ്റ നിർമ്മിക്കാമെന്നുള്ളത് സംയുക്താഹാരത്തിന്റെ സവിശേഷതയാണ്. തീറ്റയിൽ 40% മാംസ്യമുണ്ടായിരിക്കണം. സംസ്കരണശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മത്സ്യാവശിഷ്ടങ്ങൾ ചെമ്മീൻ തോട്, തല തുടങ്ങിയവ, നിലക്കടല പിണ്ണാക്ക്, മരച്ചീനിപ്പൊടി, തവിട്, സാധാരണയായി കാലി കോഴിത്തീറ്റകളിൽ ചേർക്കാറുള്ള വൈറ്റമിനുകൾ, ധാതുലവണങ്ങൾ, മീനെണ്ണ തുടങ്ങിയ അസംസ്കൃത പദാർത്ഥങ്ങളാണ് ചെമ്മീൻ തീറ്റയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. തീറ്റ കുളത്തിലേക്ക് നേരിട്ട് വാരിവിതറുകയോ പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങളിൽ വച്ചുകൊടുക്കുകയോ ചെയ്യാം. തത്സമയം കുളത്തിലുള്ള ചെമ്മീനിന്റെ ഏകദേശ തൂക്കം കണക്കുകൂട്ടിയെടുത്ത ശേഷം അതിന്റെ 5 മുതൽ 10% വരെയാണ് തീറ്റ നൽകേണ്ടത്. കൊടുക്കേണ്ട തീറ്റ രണ്ടായി വിഭജിച്ച് അതിരാവിലെയും രാത്രിയിലുമായി കൊടുക്കുന്നതാണ് അഭികാമ്യം. കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആദായവും അതുപോലെ നഷ്ടം വരാൻ സാധ്യതയുമുള്ള കൃഷിയാണ് ചെമ്മീൻ കൃഷി. പലപ്പോഴും ചെമ്മീൻ കൃഷിയിൽ നഷ്ടം വരുത്തിവെക്കുന്നത് അവയുടെ രോഗബാധയാണ്. വൈറസ് രോഗങ്ങളാണെങ്കിൽ കാഴ്ചയിൽ തന്നെ രോഗബാധിതരായി തിരിച്ചറിയാം. ഇരുണ്ട നിറം, കുറഞ്ഞ വളർച്ചാ നിരക്ക്, തളർച്ച, പുറന്തോടിലെ വെള്ളപ്പാടുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. പുറന്തോടും മറ്റവയവങ്ങളും ജീർണിച്ചു പോകും, ഇരുട്ടിൽ തിളങ്ങും. പുറന്തോടിലെ കറുത്തതോ തവിട്ടുനിറത്തിലുള്ളതോ ആയ പാടുകൾ, ചെകിളകളിൽ മഞ്ഞ കലർന്ന തവിട്ടുനിറം, മാംസത്തിന് ഇരുണ്ട നിറം, അസാധാരണ സഞ്ചാരരീതി. പൂപ്പലോ ഏകകോശ ജീവികളോ ആണെങ്കിൽ ചെകിള കറുക്കുക, ശരീരത്തിൽ മറ്റു ജീവികൾ ചേക്കേറുക, മന്ദഗതിയിലുള്ള സഞ്ചാരം എന്നിവ പ്രകടമാകും. പോഷകക്കുറവുകൊണ്ടും പലവിധ രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. ഇരുണ്ട നിറം, മാംസം ജീർണിക്കുക, വാലിന് സ്വമേധയായുള്ള ആകൃതി നഷ്ടപ്പെടുക, പുറന്തോടിന് കട്ടി കുറയുക, ആകെ നീലനിറം ബാധിക്കുക. സൂക്ഷ്മാണുക്കളായ പലതരം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയ്ക്ക് പുറമെ ചില ഏകകോശ ജീവികൾ മൂലവും തീറ്റയിലെ പോഷകമൂല്യങ്ങളുടെ കുറവ്, ചില പ്രത്യേക സസ്യപ്ലവകങ്ങളുടെ സാന്നിധ്യം, പലവിധത്തിൽ ശരീരത്തിന് ഏൽക്കേണ്ടി വരുന്ന ക്ഷതം, മലിനീകരണം തുടങ്ങിയ കാരണങ്ങളാലും ചെമ്മീനിന് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാം. ബാക്ടീരിയ രോഗങ്ങൾ ബാധിച്ച ചെമ്മീനിന്റെ ശരീരത്തിൽ അങ്ങിങ്ങായി വെളുത്ത പാടുകൾ

0: പൂക്കൾ, വ്രണങ്ങൾ, കൊമ്പിനും വാലിനും ചുവപ്പ് നിറം, ജീർണിക്കൽ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ശരീരത്തിന് മൊത്തത്തിൽ പഞ്ഞിപ്പൂ ബാധിക്കാനും ഇടയുണ്ട്. വൈറസ് ബാധ തിരിച്ചറിയാൻ തക്ക ബാഹ്യലക്ഷണങ്ങൾ ചെമ്മീനിന്റെ ശരീരത്ത് കാര്യമായി പ്രത്യക്ഷപ്പെടാറില്ല. ആന്തരികാവയവങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തി മാത്രമേ രോഗനിർണയം നടത്താനാകൂ. ഫംഗസ് അഥവാ പൂപ്പൽ രോഗം ബാധിച്ച ചെമ്മീനിന്റെ ചെകിളകളിലും അവയവങ്ങൾ ചേരുന്ന ഭാഗങ്ങളിലും പുറന്തോടിൽ തന്നെയും കറുത്ത നിറത്തിൽ വ്രണങ്ങൾ ഉണ്ടാകാം. ആഹാരത്തിൽ അസ്കോർബിക് ആസിഡിന്റെ അഭാവം മൂലം ബ്ലാക്ടസ് ഡിസീസ് എന്ന രോഗമുണ്ടാകാം. ആമാശയഭിത്തിയിലും ചെകിളകളിലും പുറന്തോടിനടിയിലുള്ള മാംസപേശികളിലും ശരീരഗന്ധങ്ങൾ ചേരുന്ന ഭാഗങ്ങളിലും ബാഹ്യാവയവങ്ങളിലും കറുത്ത മുറിവുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ലക്ഷണം. ചെമ്മീൻ കൃഷി പരിസ്ഥിതിക്ക് ഹാനികരമാകാതിരിക്കാൻ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. ചെമ്മീൻ കൃഷിയിൽ സാങ്കേതിക പരിജ്ഞാനം നേടണം. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തു വരുന്ന സ്ഥലത്ത് ചെമ്മീൻ പാടങ്ങൾ നിർമ്മിക്കാതിരിക്കുക. കീടനാശിനികൾ ഒഴുകിയെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. പ്രകൃതിദത്ത ജലാശയങ്ങളാണെങ്കിൽ വെള്ളത്തിന്റെ സ്വാഭാവികമായ പ്രവാഹഗതിക്ക് തടസ്സം വരാതെ ശ്രദ്ധിക്കുക. ചെമ്മീൻ കൃഷിക്കായി ഭൂഗർഭ ജലസ്രോതസ്സുകൾ ചൂഷണം ചെയ്യാതെയിരിക്കുക. മിതമായ തോതിലുള്ള വിസ്തൃത കൃഷിയോ അർദ്ധ ഊർജിത കൃഷിയോ നടത്തുക. കുളങ്ങളിൽ കീടനാശിനികൾ, അണുനാശിനികൾ തുടങ്ങിയ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. കളമത്സ്യങ്ങളെ നശിപ്പിക്കാനായി സസ്യജന്യമായ മത്സ്യനാശിനികൾ മാത്രം ഉപയോഗിക്കുക. പൊക്കാളി നിലങ്ങളിൽ നെൽകൃഷിയും ചെമ്മീൻ കെട്ടും ഇടവിട്ട് നടത്തുന്നതുപോലെ പലതരം ചെമ്മീൻ, മത്സ്യവിളകൾ എന്നിവ മാറി മാറി കൃഷി ചെയ്യുക. കഴിവതും പ്രാദേശികമായി കാണപ്പെടുന്ന ഇനം ചെമ്മീനുകളെ വളർത്തണം. തള്ളച്ചെമ്മീനിനെയോ ചെമ്മീൻ കുഞ്ഞുങ്ങളെയോ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരാതിരിക്കുക. കൃഷിസ്ഥലത്തെ വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഗുണനിലവാര പരിശോധനയും നിയന്ത്രണവും കാര്യക്ഷമമായി നടത്തുക. ചെമ്മീൻ കുളങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വെള്ളം സംസ്കരണ കുളങ്ങളിൽ കയറ്റി നിർത്തി മലിനീകരണ ശേഷി നീക്കിയ ശേഷം മാത്രം പുറത്തുവിടുക. കാർഷികാറിവിന്റെയും കാർഷികാതിജീവനത്തിന്റെയും പുതുപുത്തൻ വിശേഷങ്ങളുമായി ഹരിത സമൃദ്ധി അടുത്ത ദിവസം തുടർന്ന് കേൾക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ ബേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് വാക്കാസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ അഭൂതപൂർവവും മികച്ചതുമായ ഫലം കൈവരിക്കാനും അതുല്യമായ സ്വാധീനം ചെലുത്താനും ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിക്കുകയും അവയിലാകെ 317,000 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 ഇതേ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ ഇന്ത്യക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി. പദ്ധതി പ്രകാരം ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% ഗ്രാമീണ അല്ലെങ്കിൽ അർദ്ധ നഗരപ്രദേശങ്ങളിലാണ്. ഏകദേശം 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് പ്രതിനിധിതല ചർച്ചകൾ നടക്കും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് കരുതുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് US ഷിക്കാഗോ, ആഷ്വില്ലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശിക്കും. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ CEOമാർ, പ്രസിഡന്റുമാർ, മുതിർന്ന പ്രതിനിധികൾ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. ആഷ്വില്ലയിൽ G20 US അധ്യക്ഷതയിൽ നടക്കുന്ന ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. സമകാലിക ആഗോള സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും G20 പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കും. ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ഉയർന്നു. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദിക്കരകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ നിന്ന് 800-ലധികം പേരെ അധികൃതർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ തെക്ക് പടിഞ്ഞാറൻ ചൈനയിലുണ്ടായ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വീണ്ടും പ്രളയ സാധ്യത ഉയർത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി, ധോബി നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കടകളും വസ്തുവകകളും ഒലിച്ചുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്.

0: പ്രളയക്കെടുതി രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിയ 21 തമിഴ്നാട് സ്വദേശികൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഇവർ ഇന്ന് ഉച്ചയോടെ ന്യൂഡൽഹിയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂലി വൻ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ചൈനീസ് അതിർത്തിയിൽ കുടുങ്ങിയ 96 പേർ കരമാർഗം സുരക്ഷിതമായി നേപ്പാളിലെത്തിയതായും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. അതേസമയം പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട 320 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
1: 21 Indian nationals who had yesterday arrived in Kathmandu from the area that was affected, they landed in Delhi. These 21 Indian nationals, they are from Tamil Nadu. We have learnt 96 Indian nationals who were stranded on the Chinese side have safely crossed into Nepal by land, and efforts are underway to have them evacuated.
0: പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സഹായങ്ങളും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 തീർത്ഥാടകരുടെ സംഘവുമായി ശ്രീ ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സാധ്യമാക്കിയ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നതുൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷ, ഘടന, നടത്തിപ്പ് എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര പൊതുപരീക്ഷ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പൊതുപരീക്ഷകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 13 വരെ ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ് അല്ലെങ്കിൽ 1800 1800 4747 എന്ന ഫോൺ നമ്പർ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നോർവേ രാജാവ് ഹാരാൾഡ് 5 അന്തരിച്ചു. ഓസ്ലോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം പിതാവ് രാജാവ് ഒലാവ് 5 മരണശേഷം 1991 രാജാവായി സ്ഥാനമേറ്റത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കും. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തിരുവനന്തപുരത്ത് നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിജ്ഞാന സമ്പന്നവുമായ ഭാരതത്തിലേക്കുള്ള കൂട്ടായ യാത്രയ്ക്ക് നാരായണ ഗുരുവിന്റെ കാലാതീതമായ ആദർശങ്ങൾ ഇന്നും വെളിച്ചം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അയ്യങ്കാളിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഐക്യവും സമാധാനവുമുള്ള ഒരു ഭാരതത്തിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ മുന്നണി പോരാളിയായാണ് മഹാത്മാ അയ്യങ്കാളി സ്മരിക്കപ്പെടുന്നതെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ അനേകർക്ക് കരുത്ത് പകരുന്നുവെന്നും വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഗുരു നൽകിയ ഊന്നൽ അങ്ങേയറ്റം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയെയും സ്മരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് ഞായറാഴ്ച സമാപനമാകും. ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂരിലെ കലാകാരന്മാർക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായ് നൃത്തം, ചാരി നൃത്തം, ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മയൂർ നൃത്തം തുടങ്ങി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ ദിവസത്തെയും ആഘോഷ പരിപാടികൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ, തിരുവനന്തപുരം ഭാരത് ഭവൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ കണ്ണൂരിലെത്തിയത്.
0: ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഘോഷയാത്ര നടക്കും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാണ്.

പി എസ് എ ബുഡാപസ്റ്റ് സ്കോഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസനെ നേരിടും. ഇന്ന് രാത്രിയാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വീർ ചോത്രാനിയെ 3-2 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ ഫൈനലിലേക്ക് മുന്നേറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യുഎസിൽ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. പി എസ് എ ബുഡാപസ്റ്റ് സ്കോഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്കൊരു കവിത കേൾക്കാം. ജയശ്രീ ഏഴംകുളം എഴുതി അവതരിപ്പിക്കുന്ന എൻ്റെ ഭാഷ

എന്നവൾ ചാരുരൂപി. നാടിൻ പെരുമയെ ദൂരെ ശ്രുതി ചേർത്ത പാരമ്പൊരുളവൾ കന്യകയാൾ. അത്തമിഴ് പെണ്ണിന്റെ കൈപിടിച്ചിടുവാൻ ആര്യകുലോത്ഭവൻ

വെച്ചു ചൊല്ലിക്കളിക്കുവാൻ നൽക്കിളിപ്പാട്ടുകാർ കൂടെയെത്തി. തുഞ്ചത്തെഴുത്തച്ഛനാചാര്യനാ മണിക്കുഞ്ഞിനെ മുത്തുപോൽ പോറ്റി നോറ്റു അമ്മുത്തു.

കുഞ്ചനും കൂടെ കളിക്കാൻ കഥകളിയും ചുറ്റോടു ചുറ്റും നൽ കൂട്ടരോടൊത്തവൾ ചിറ്റമോടങ്ങു തളിർത്തുവന്നു. കഷ്ടമേ ആഴിയും താണ്ടി വന്നെത്തിയോർ കൂട്ടമായി കയ്യേറി ആ പൈതലേ. കണ്ണും കരളും ഹ തച്ചുടച്ചിട്ടയ്യോ കണ്ടാലറിയാത്ത കോലമാക്കി. കൈപിടിച്ചി മണി മുറ്റത്തിരുത്തണം കൈവല്യമേകണം എൻ ഭാഷയെ. കൈകോർത്തു കാക്കണം കാലേ വളർത്തണം കാമ്യമാം എൻ ജീവചേതനയെ. കൈകോർത്തു കാ

ജയശ്രീ ഏഴംകുളം എഴുതി അവതരിപ്പിച്ച എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. സുജിത എം വി പെരുന്തട്ട എഴുതി അവതരിപ്പിക്കുന്ന

0: മൗനം തളങ്കെട്ടി നിന്ന അവളുടെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു. തലയിലെ ഓരോ ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്ന പോലെ, വീണു തകർന്ന ചില്ലുപാത്രം പോലെ എറിഞ്ഞുടച്ച മനസ്സിന്റെ തേങ്ങിൽ ആരെയും അറിയിക്കാതിരിക്കാൻ അവൾ നന്നെ പാടുപെടുന്നുണ്ടായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് വീണു പിടയുകയാണ്. മുറിക്കുള്ളിലെ ശൂന്യത അവളുടെ ചിന്തകളെ വട്ടം കറക്കി. നിറയുന്ന മിഴികളിൽ അതിർവരമ്പുകൾ തീർക്കാൻ എന്നോണം വിരലുകൾ ചേർത്തു വച്ചു. കണ്ണുകൾ ഇറുകി അടച്ചു നോക്കി. ഒന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പഴകി ദ്രവിച്ച ഫാനിന്റെ കരകരാന്നുള്ള വല്ലാത്തൊരു ശബ്ദം അവളുടെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ ശരീരവും മനസ്സും ഒരുപോലെ തളർത്തി തുടങ്ങിയിരിക്കുന്നു. കണ്ണിനു ചുറ്റും കറുപ്പ് വന്നു തുടങ്ങി. ഓരോ ദിവസവും ഏറെ സുന്ദരിയായിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന അവൾക്കിപ്പോ ഒന്നിനും ശ്രദ്ധയില്ലാതായി. കണ്ണെഴുതി പൊട്ടുതൊട്ട് അലസമായി പാറി പറക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കിയവളുടെ അവളുടെ നോട്ടം അവന് കൗതുകമായിരുന്നു. അവളുടെ ഓരോ ഗോഷ്ടികൾ അവന്റെ ഫോണിൽ 1000 മഴവിൽ തീർത്തിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും അവന് മനപ്പാടമായിരുന്നു. കണ്ണിമ ചിമ്മാതെ അവൻ നോക്കിയിരിക്കുമായിരുന്നു. അവളെ കൊച്ചുകുട്ടിയെപ്പോലെ അവൻ കൂടെ കൂട്ടി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ സ്നേഹം അവനിൽ നിന്ന് കിട്ടിയപ്പോ അത് അവളെ ഏറെ സന്തോഷവതിയാക്കിയിരുന്നു. അവന്റെ പൊന്നുന്നുള്ള സ്നേഹ വിളി കേൾക്കാൻ കാത്തിരുന്ന അവൾക്കിപ്പോ എല്ലാം ഒരു സ്വപ്നം പോലെ. ഇന്നലെ വരെ അവൻ്റെത് മാത്രമായിരുന്ന അവളിപ്പോ അവൻ ആരുമല്ലാതായി മാറിയിരിക്കുന്നു. അവൻ്റെ ഓർമ്മകൾ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ അവൻ്റെ മാറ്റം, ഈ ഒറ്റപ്പെടലിൽ എന്തെന്നില്ലാത്ത ഭയം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചു കാണാം. തെന്നിമാറിയ സാരിത്തൊമ്പുകൾ ചേർത്തു പിടിച്ച് മുഖമറത്തിക്കൊണ്ടവൾ ആ മുറിയുടെ മൂലയിലേക്ക് ചേർന്നിരുന്നു. അഴിച്ചിട്ട കട്ട പിടിച്ച മുടിയിഴകൾ അങ്ങിങ്ങായി പാറിപ്പറക്കുന്നു. കണ്ണുകൾ ആരെയോ തിരിയുന്നതുപോലെ ഇടയ്ക്കിടെ എന്തോ പിറുപിറുക്കുന്നുണ്ട്. എന്റെ ശ്രീ,
1: ശ്രീ ഒന്നിങ്ങോട്ട് വാ ശ്രീ. എന്നോടെന്താ, പിണക്കാണോ? എനിക്ക് വയ്യാവേ, അടുത്തു വാവേ, എന്നെ തനിച്ചാക്കി പോകില്ല വാവേ, എനിക്ക് പേടിയാവുക.
0: നിയന്ത്രണം വിട്ടവൾ കരഞ്ഞു. ആരോടും തുറന്നു പറയാൻ പോലും കഴിയാത്ത ആ ബന്ധത്തിന്റെ ആഴം അവൾക്ക് മാത്രമേ അറിയൂ. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അവൾ ഉച്ചത്തിൽ കരഞ്ഞു.

ആരൊക്കെ ഉണ്ടായിട്ടും ആരോരും ഇല്ലാതിരുന്ന അവൾക്ക് ആരെല്ലാമോ ആയി വന്നിട്ട് വീണ്ടും തനിച്ചാക്കിയപ്പോ താങ്ങാൻ പറ്റാതെ അവളുടെ മനസ്സിന് പാകപ്പിഴ സംഭവിച്ചു. മാവേ, നിന്നെ ഞാൻ ജീവൻ പോലെ സ്നേഹിച്ചിട്ടില്ലേ ഉള്ളൂ, എന്തിനാ എന്നെ അകറ്റി മാറ്റിയത്? എന്റെ ലോകം നീ മാത്രമായിരുന്നില്ലേ? മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന്

0: എന്നെ പറ്റിക്കുമായിരുന്നല്ലേ മാമേ, എന്നെ നീ പറ്റിക്കുമായിരുന്നല്ലേ. എന്നോടൊന്ന് മിണ്ടു വാവേ, ഒന്നെടുത്തു വാവേ.
1: നോക്കിക്കോ, ദേ ദേ ഇങ്ങോട്ട് നോക്ക്, മാവയുടെ പൊന്നു ദേ കണ്ടോ കണ്ടോ. ആർത്ത് ചിരിച്ചുകൊണ്ടവൾ തല ചുമരിൽ ആഞ്ഞടിച്ചു. നെറ്റിയിൽ നിന്നൊലിച്ചിറങ്ങിയ രക്തം കയ്യിലേക്ക് എടുത്തു നോക്കി അവൾ വീണ്ടും ഉറക്കെ ചിരിച്ചു. നിന്റെ പൊന്നു, നിന്റെ പൊന്നിനെ ഒന്ന് നോക്ക് നോക്ക് ബാവേ. ഇങ്ങോട്ട് വന്നേ, നമുക്കേ നമുക്കൊരു ചായ കുടിച്ചാലോ. ബൈക്കിലെ നിന്റെ ഷോൾഡറിൽ താടി വെച്ച് ഒരു കൈ കഴുത്തിലൂടെ വട്ടം പിടിച്ച് മറ്റേ കൈകൊണ്ട് ഇളയിലൂടെ വയറിലും ചുറ്റി പിടിച്ചുകൊണ്ട് ദൂരെ ദൂരെ പോകാം. പോകാം അവേ, പോകാം. ഇരു കൈകളും കൊണ്ട് മുടിയിൽ വലിച്ചു പിടിച്ചുകൊണ്ടവൾ അലറിക്കരഞ്ഞ് ഓടി. പുറത്തു നിന്ന് അടച്ചിട്ട മുറിയുടെ വാതിൽ അവൾ ശക്തമായി ആഞ്ഞടിച്ചു.
0: തുറക്കുവാവേ, തുറക്കുവാവേ, വാതിൽ തുറക്കുവാവേ, എനിക്ക് കാണണം നിന്നെ.
1: ഞാൻ എങ്ങും ഓടിപ്പോകില്ല ശ്രീ, ശ്രീ ഞാൻ എങ്ങും ഓടിപ്പോകില്ല ശ്രീ,
0: വാതിൽ തുറക്ക്
1: പ്ലീസ്
0: പ്ലീസ്.
1: ദേഹത്തൊട്ടിപ്പിടിച്ച സാരി അവളെ വല്ലാതെ അസ്വസ്ഥമാക്കിയപ്പോ വലിച്ചു പറിച്ചവൾ എളിയിൽ കുത്തി. വാതിലിൽ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കെ കരഞ്ഞ് തളർന്നവൾ താഴേക്ക് വീണു. പതിയെ പതിയെ തേങ്ങിക്കൊണ്ടവൾ പഴയ ഓർമ്മയിൽ നിന്നോണം പുലമ്പി. എന്നെ ചേർത്ത് പിടിക്കു ശ്രീ, എന്നെ ചേർത്ത് പിടിക്കു ശ്രീ. നോക്ക് നോക്ക്. എന്നിട്ട് നെറ്റിയിൽ തൊട്ടുകൊണ്ട് അവൾ അല്പം നാണത്തോടെ ദേ ദേ ഇവിടത്താ. വീണ്ടും കവിളി തൊട്ടുകൊണ്ട് ഇനി ദേ ഇവിടെ, പിന്നെ പിന്നെ ദേ ഈ ചുണ്ടിലെത്താ, പിന്നെ പിന്നെ ദേ ഈ കഴുത്തില്, ഇനി ഇനിയും താ, ഇനി ഇനിയും താ. അവന്റെ സ്നേഹ ചുംബനം ഓർമ്മകളുടെ താഴ്വാരങ്ങളിൽ അലതല്ലി. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിനായി അവൾ കാത്തിരുന്നു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾക്ക് ചോരയുടെ ദുർഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഒരിറ്റു വെള്ളത്തിനായവൾ എങ്ങും തിരിഞ്ഞു. ശരീരം ആസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചേർത്ത് നിർത്തലിനായവൾ കൊതിച്ചിരുന്നത് പോലെ.
2: സുജിത എം വി പെരുന്തട്ട എഴുതി അവതരിപ്പിച്ച എരിഞ്ഞു തീർന്ന പ്രണയം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം. രചന സിദ്ദിഖ് ചെമ്പിലോട്, ആലപിക്കുന്നത് എ വി അഷ്റഫ്.

സിദ്ദീഖ് ചെമ്പിലോട് എഴുതിയ മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് എ വി അഷ്റഫ്. രമ്യശ്രീ എഴുതിയ കവിത കേൾക്കാം അടുത്തത്, നഷ്ടസ്വപ്നങ്ങൾ. ആലപിക്കുന്നു ലിഞ്ചു.

രമ്യശ്രീ എഴുതിയ നഷ്ടസ്വപ്നങ്ങൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ലിഞ്ചു. സർഗജാലകത്തിൽ വീണ്ടും ഒരു കവിതയാണ് ബിന്ദു സുരേഷ് അടുക്കം എഴുതിയ സ്വപ്നങ്ങൾ തേടി. ആലപിക്കുന്നത് ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: ബിന്ദു സുരേഷ് അടുക്കം എഴുതിയ സ്വപ്നങ്ങൾ തേടി എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്,

0: റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: ஏலக்க காட்டுல ஒதுங்கி கிடக்கு மயங்கி கிடக்கு மானு ரெண்டு மானு ரெண்டு மானு ரெண்டு ஈசான மூலையில் லேசான தூரல் தூறுதடி மேலுக்குள்ள கூதலடி இருக்கு.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഒരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നു കോളാരി എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി അശ്വിക ശരത്ത്.
1: എന്റെ പേര് അശ്വിക ശരത്ത്. ഞാൻ പഠിക്കുന്ന കോളാരി എൽ പി സ്കൂൾ യു കെ ജി. ഞാൻ പാടാൻ പോകുന്ന പാട്ട് കുപ്പായം. കാക്ക കുന്തൊരു കുപ്പായം, കറുത്ത കുപ്പായം, തത്ത കുന്തൊരു കുപ്പായം.

0: കുപ്പായ കുപ്പായം.
1: ഈ പാട്ട് പാടിയത് കോളാരി എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി അശ്വിക ശരത്ത്. അടുത്തതായിട്ട് കേൾക്കാം പഴശ്ശി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നയോമി ഷിനോജ് ആലപിക്കുന്ന ഒരു കന്നഡ ഗാനം.

0: മരിയ കാണപണി.
1: ഇപ്പോൾ കേട്ട കന്നഡ ഗാനം അവതരിപ്പിച്ചത് ഗവൺമെന്റ് എൽ പി സ്കൂൾ പഴശ്ശിയിലെ നയോമി ഷിനോജ്. അടുത്തതായിട്ടൊരു കവിത കേൾക്കാം. കവിത ചൊല്ലുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ബിജിഷ ടീച്ചർ.
2: നമസ്കാരം. കവിത സഖാവ്.

0: നന്ദി.
1: ഈ കവിത ചൊല്ലിയത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ബിജിഷ ടീച്ചർ. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം.
2: ആട് തുമ്മിയാൽ ചിലപ്പോൾ ആനയും ഞെട്ടും എന്നൊരു ചൊല്ലുണ്ട്. സ്വരം കൊണ്ട് ചീവിടും ചിലപ്പോൾ ഭയപ്പെടുത്തിയേക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്.
3: എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: പുറപ്പെട്ടു പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ?
4: വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ?
3: ആ പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി.
2: ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്.

0: നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ, തങ്കപ്പൻ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം, ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഉത്തമൻ. 2001 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജോൺസൺ.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് മോഹൻ സിതാര ഈണം പകർന്ന് വിധു പ്രതാപും രാധിക തിലകും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രണയമണിത്തൂവൽ. 2002 ചിത്രം പുറത്തിറങ്ങിയത്.

അന്യർ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. 2003 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം രമേശ് നാരായൺ. കേൾക്കാം അനുരാഗമാനന്ദ സൗഗന്ധികം.

0: റേഡിയോ മലബാർ.
1: ഇനി കേൾക്കാം 2004 പുറത്തിറങ്ങിയ വജ്രം എന്ന ചിത്രത്തിലെ ഗാനം. ഷിബു ചക്രവർത്തിയുടേതാണ് വരികൾ. സംഗീതം ഔസേപ്പച്ചൻ. ഡോക്ടർ ഫഹാദ് മുഹമ്മദും സുജാത മോഹനും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് ബൈജു, സത്യൻ എന്നിവർ പാടിയ ഗാനം 2005 ചിത്രം പുറത്തിറങ്ങിയത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇനി സുജാതാ മോഹൻ പാടിയ മനോഹര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രം പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ. 2007 ചിത്രം പുറത്തിറങ്ങിയത്.

ഇനി കേൾക്കാം. 2008 പുറത്തിറങ്ങിയ ജൂബിലി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. സംഗീതം ശ്യാം ധർമ്മൻ. കൈതപ്രത്തിൻ്റെതാണ് വരികൾ.

ഗിരീഷ് പൊത്തഞ്ചേരി വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന്, ഗായത്രി അശോകനും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം. ചിത്രം കളേഴ്സ്. 2009 ചിത്രം പുറത്തിറങ്ങിയത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മഷിത്തണ്ട്. ഈ ചിത്രത്തിനു വേണ്ടി ജയകുമാർ ചങ്ങമനാട് ഗാനരചന നിർവഹിച്ച് ജിൻഡോ ജോൺ സംഗീതം പകർന്ന് സുമി സണ്ണി പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കനത്ത മഴയിൽ റേഡിയോ മലബാറിന്റെ ആന്റണിയിൽ ചില സാങ്കേതിക തകരാറ് സംഭവിച്ചതിനാൽ ഞങ്ങളുടെ റേഡിയോ പ്രക്ഷേപണം ചിലയിടങ്ങളിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ തടസ്സം കൂടാതെ പരിപാടികൾ കേൾക്കാവുന്നതാണ്. സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ 28-29 തീയതികളിൽ റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണം ഇന്റർനെറ്റ് റേഡിയോ വഴി മാത്രമായിരിക്കും. മാന്യ ശ്രോതാക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. മധുരഗീതങ്ങളിലെ ആദ്യ ഗാനം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി പി സുശീല പാടിയ ഗാനം, ചിത്രം ത്രിവേണി. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1970

1975 പുറത്തിറങ്ങിയ പെൺപട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ആർ കെ ശേഖർ.

1972 പുറത്തിറങ്ങിയ ആരോമലുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ.

മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം തുമ്പോലാർച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1974 ആണ്.

കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജെൻസിയും പാടിയ ഗാനം കേൾക്കാം. ദേവദാസിൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1982 ആണ്.

1964 പുറത്തിറങ്ങിയ കളഞ്ഞുകിട്ടിയ തങ്കം എന്ന ചിത്രത്തിനു വേണ്ടി AM രാജ, സുശീല എന്നിവർ പാടിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്.

സുശീലയും സംഘവും പാടിയ ഗാനം ചിത്രം അങ്ങാടി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1980 ആണ്.

0: മല്ലികെ ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത്
1: നമ്മുടെ റോജയെ തന്നെയാ.
2: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
4: ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും റോജയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിലാണ് ഇൻസ്പെക്ടർ രാഘവ്.
0: അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
3: അതാരാ?
4: ഒരു തവണ നഷ്ടപ്പെട്ടു പോയ തന്റെ മകളെ സ്വീകരിക്കുവാൻ കൂട്ടുകാരൊപ്പം ജയദേവനും സംഘവും സർവസജ്ജരായി ഒരുങ്ങിയിരിക്കുകയാണ്.
0: പക്ഷേ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ
5: സുരേഷ നീ
0: പ്രാർത്ഥിക്ക്. സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
4: ആശങ്കകളും അപ്രിയ സംഭവങ്ങളും ഉണ്ടാവാതെ ആ അപൂർവ കുടിച്ചേരലിന് സാക്ഷികളാവാൻ നമുക്ക് കാത്തിരിക്കാം. നെല്ലിക്ക അവസാന ഭാഗം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
6: മധുര ഗീതങ്ങൾ
7: പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. അടുത്തതായി ബിച്ചു തിരുമലയുടെ വരികൾക്ക് S ബാലകൃഷ്ണനാണ് ഈണ നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1991.

2014 പുറത്തിറങ്ങിയ വേഗം എന്ന ചിത്രത്തിനു വേണ്ടി സിദ്ധാർത്ഥ് മേനോൻ, കൃഷ്ണ എന്നിവർ പാടിയത്. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഗോവിന്ദ് മേനോൻ.

2012 പുറത്തിറങ്ങിയ ഓറഞ്ച് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് മണികാന്ത് ഖത്രിയാണ് ഈണം നൽകിയത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ബാലു തങ്കച്ചൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2003.

0: പളുങ്ക് എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്.
1: മധുരഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് അലപിച്ച

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 13, ഹിജറ വർഷം 1448, റബിയുൽ അവ്വൽ 16, ശകവർഷം 1948, ഭാദ്രം 7, 2026 ആഗസ്റ്റ് 29, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.